ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 2 സഞ്ചരിക്കുന്നു. 1793 June 2 ഫ്രാൻസിൽ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നു. ഭീകരതയായിരിക്കും പുതിയ ഭരണകൂടത്തിന്റെ മുഖമുദ്രയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോബ്സ്പിയർ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നത്. ഭീകര ഭരണകാലത്ത് 17,000 പേർ ഔദ്യോഗികമായി വധിക്കപ്പെട്ടു. ചോരപ്പുഴകൾ നിത്യ സംഭവമായി. 1966 June 2 നാസയുടെ സൗരയൂഥ പര്യവേക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സർവേയർ ദൗത്യങ്ങളിൽ ആദ്യത്തേത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 1953 ബ്രിട്ടീഷ് രാജവംശത്തിന്റെ നാൾവഴിയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം ദേ നടക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആരാണ് നമ്മുടെ ഉത്തമ സ്നേഹിതൻ? ശ്രീബുദ്ധൻ പറയുന്നു, അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത്? കഷ്ടത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ നമ്മളെ കൈവിടാതിരിക്കുന്നത്? ആരാണോ നമ്മൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധനാകുന്നത്? ആരാണോ തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? അയാളാണ് യഥാർത്ഥ സ്നേഹിതൻ. നോക്കൂ, കൂട്ടുകെട്ടും സൗഹൃദവും രണ്ടും രണ്ടാണ്. ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട്. എന്നാൽ കുരുത്തക്കേട് കാണിക്കരുത്, ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അത് സൗഹൃദമായി. ഉദാത്തമായ സ്നേഹം വില കൊടുത്തു വാങ്ങാവുന്നതല്ല. സൗഹൃദത്തിൽ സ്നേഹം ഉൾച്ചേർന്നിരിക്കുന്നു. സൗഹൃദാത്മകമായ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനാകൂ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും നീക്കുപോക്ക് കാണാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന രക്ഷാസങ്കേതമാണ് ഉത്തമ സ്നേഹിതരുടെ ഉള്ളഴിഞ്ഞ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹിതരെ കിട്ടുക പ്രയാസവുമാണ്. നമ്മുടെ സഹചാരിയായ സ്നേഹിതൻ നമ്മെ നയിക്കുന്ന വിശ്വസനീയനായ നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. ആട്ടിൻപറ്റത്തെ അവ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്ന ഇടയനെ പോലെയാകണം സുഹൃത്ത്. പണ്ട് ഉത്തമനായ സുഹൃത്തും ഇടയനും എന്ന് കരുതിയിരുന്നത് ദൈവത്തെയായിരുന്നു. എന്നാൽ സയൻസ് യുഗം വന്നപ്പോൾ മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശാസ്ത്രം മനുഷ്യനെ നേർവഴി നടത്തുന്നു, അന്ധവിശ്വാസങ്ങളുടെ മറ നീക്കുന്നു. എന്തുകൊണ്ടാണ് സൗഹൃദം അല്ലെങ്കിൽ അഫക്ഷൻ മനുഷ്യനുണ്ടാകുന്നതെന്ന് സയൻസ് വിശദീകരിക്കുന്നു. സൗഹൃദം മിക്കവാറും സമാനതകളിലാണ്, അതായത് പീർ ഗ്രൂപ്പുകളിലാണ് സൗഹൃദം ജ്വലിക്കുന്നത്. പീർ ഗ്രൂപ്പുകൾ പല വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരുടെ കൂട്ടം, ഇടത്തരക്കാരുടെ കൂട്ടം, അവഗണിച്ചവരുടെ കൂട്ടം. ഇതൊന്നും പോസിറ്റീവ് പീർ ഗ്രൂപ്പുകളല്ല. അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ലേബലിൽ ഒരുമിക്കുന്നതും പീർ ഗ്രൂപ്പല്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല തന്നെ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനുണ്ടായിരുന്നു എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്നു വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്നു പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാകുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം. ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്ന് ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്ന് ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൌര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും

നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ ഓറഞ്ച് വാങ്ങിക്കാൻ കുന്നിറങ്ങിയ പെൺകുട്ടി എന്ന കഥയുടെ അവസാന ഭാഗം കേൾക്കാം. ഓറഞ്ച് വാങ്ങാൻ കുന്നിറങ്ങിപ്പോകുന്ന കാതില എന്ന 10 വയസ്സുകാരി പെൺകുട്ടി പക്ഷേ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, കാണുന്നുണ്ടായിരുന്നില്ല. ഓറഞ്ച് ഓറഞ്ചേ എന്ന വിളി അകന്നു പോകും മുമ്പ് അവൾക്ക് വഴിയിലെത്തണം. അമ്മയും അച്ഛനും വരാൻ സമയമാകുന്നു. അവർ വരും മുൻപ് ഓറഞ്ചും വാങ്ങി തിരികെ വീട്ടിലെത്തണം. അതിനാണ് നടക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൾ ചാടിയോടി കുന്നിറങ്ങുന്നത് ഒരു പൂമ്പാറ്റയെ പോലെ. പെട്ടെന്നാണ് അവൾ ഓർത്തത് ഫോൺ ഒളിപ്പിച്ചു വെക്കാൻ മറന്നുപോയ കാര്യം. ഓറഞ്ച് വിളി കേട്ടപ്പോൾ കൊതിമൂത്ത് ഓടിയിറങ്ങിപ്പോന്നു. ആ ചെക്കൻ കണ്ടാൽ അതെടുത്ത് കുത്തിക്കളിക്കും. അവൾ താഴെ എത്തിയതും വണ്ടി എത്തിയതും ഏതാണ്ട് ഒരേ സമയമായിരുന്നു. അവൾ വല്ലാതെ കെതിക്കുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ പിന്നോട്ട് ഒതുക്കി വെച്ച് ഉടുപ്പ് വലിച്ച് നേരെയാക്കി വഴിയിലേക്ക് കയറി നിന്ന് അവൾ വണ്ടിക്ക് കൈനീട്ടി. ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയായിരുന്നു അത്. വണ്ടി നിർത്തിയപ്പോൾ 50 രൂപ നീട്ടി അവൾ പറഞ്ഞു, ഓറഞ്ച്. ഓറഞ്ചോ? ആ ഓറഞ്ച് ഇല്ലേ, തീർന്നുപോയോ? വണ്ടിയുടെ ഡ്രൈവർ ഒരു മധ്യവയസ്കൻ. അയാൾ വഴിയുടെ ഇരുവശത്തും നോക്കി. വീടുകളൊന്നുമില്ല. മോളുടെ വീടെവിടെയാ? ദാ അവിടെ, അവൾ കുന്നിൻ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇത് ഓറഞ്ച് വണ്ടിയല്ല എന്ന് പറഞ്ഞ് അയാൾ വണ്ടി വിട്ടുപോയി. കണ്ണാടിയിലൂടെ കണ്ട അവളുടെ രൂപം ശുദ്ധമല്ലാത്തൊരു സാധ്യതയെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് കുടഞ്ഞെറിഞ്ഞിട്ട് വണ്ടിക്ക് വെളിയിലേക്ക് തലയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ചിലപ്പോ വലിയ മഴ പെയ്തേക്കും, മോള് വീട്ടിൽ പൊക്കോ, ഒറ്റയ്ക്ക് വഴി നിൽക്കണ്ട. പക്ഷെ കാതില അത് കേട്ടില്ല. ഈ ഓറഞ്ച് വണ്ടി എവിടെ പോയി കിടക്കുക? അവൾക്ക് ദേഷ്യം വന്നു. താൻ നല്ല വ്യക്തമായി പല പ്രാവശ്യം കേട്ടതാണല്ലോ ഓറഞ്ച് ഓറഞ്ച് എന്ന്. കുറച്ചു നേരവും കൂടി കാത്തിരുന്നിട്ട് തിരിച്ചു പോകാം. അവൾ വഴിയരികിലെ ഒരു കല്ലിൽ കയറിയിരുന്നു. ഒരുപക്ഷെ താൻ എത്തും മുമ്പ് ഓറഞ്ച് വണ്ടി കടന്നുപോയോ? ഏയ്, ഒരിക്കലുമില്ല. ബസ് വരുന്ന ഒച്ച കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് വണ്ടിയിൽ കയറി സ്കൂളിൽ പോയിരുന്നതല്ലേ. കാതിലെ, നിനക്കിത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ ഓട്ടോ ഓടണോ? അമ്മ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും, ബസ്സിലെ കിളിയും ചോദിക്കും. അവൾ വെറുതെ ചിരിക്കും. ഒരു ഓട്ടക്കാരിയാകണമെന്ന ആഗ്രഹത്തെ അവൾ ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ സ്കൂളിലെ മത്സരത്തിനൊന്നും കൂടിയിട്ടില്ല. പലപ്പോഴും പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മത്സരത്തിന്റെ സമയത്ത് പേര് വിളിക്കുമ്പോൾ ആമയെ പോലെ ഉൾവലിയും, ആരും കാണാതെ ഒളിച്ചിരിക്കും. ഒരിക്കൽ ഞാൻ മത്സരിക്കും, ഉറപ്പായി മത്സരിക്കും. അന്ന് എന്നേക്കാൾ വേഗത്തിൽ ആരും ഓടുകയില്ല, അവൾ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കും. കാതില തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ, ഓറഞ്ച് ഓറഞ്ചേ, അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഓറഞ്ച് വണ്ടിയല്ല, ഓറഞ്ച് മനുഷ്യൻ. തലയിലിരിക്കുന്ന വലിയ കുട്ടയിൽ ഓറഞ്ച്. എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞ് 50 രൂപ നീട്ടിയപ്പോഴാണ് അയാളുടെ കഴുകൻ മുഖം കാതില ശ്രദ്ധിച്ചത്. അവൾ ഞെട്ടിപ്പോയി. ഒരിക്കൽ ബസ്സിൽ വെച്ച് സ്കൂൾ ബാഗ് മേടിച്ച് മടിയിൽ വെച്ച് തന്നെ അടുത്തിരുത്തിയിട്ട് തന്റെ കൈ ബലമായി പിടിച്ച് മിണ്ടരുതെന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് ഛേ. പിന്നീട് കുറെ നാൾ ഇടത്തെ കൈപ്പത്തിയിലെയും വിരലുകളെയും അറപ്പായിരുന്നു. തന്റേതല്ലാത്ത വൃത്തികെട്ട എന്തിനെയോ പോലെ ഇടം കൈയിനെ കൊണ്ടു നടന്നു അവൾ. ആ കഴുകൻ മുഖം ഓർക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ഈ വയസ്സൻ മുഖവും അതുപോലെ. അവൾ പേടിച്ച് പുറകോട്ട് മാറി. എന്താ കുട്ടി, ഓറഞ്ച് വേണ്ടേ? നോക്കൂ, നല്ല മധുരമുള്ളതാണ്. വേണ്ട, എനിക്ക് വേണ്ട. അവൾ തിരിച്ചു നടന്നു. കുട്ടി നിൽക്ക്, വാങ്ങിയിട്ട് പോ. എത്ര നേരം ഞാൻ ആ കവലയിലിരുന്നു, ആരും എന്റെ ഓറഞ്ച് വാങ്ങിയില്ല. കുട്ടിയെങ്കിലും, എനിക്ക് നിങ്ങളെ പേടിയാ, നടക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ചെയ്യും, നിങ്ങളുടെ മുഖം കണ്ടാലറിയാം. എന്റെ മുഖം ഇങ്ങനെയായത് എന്റെ കുറ്റമാണോ? ഓറഞ്ചിനോടുള്ള കൊതിയെ പേടി തോൽപ്പിച്ചു കളഞ്ഞിരുന്നു. എനിക്കൊരു പേരക്കുട്ടിയുണ്ട് നിന്നെപ്പോലെ. അവൾ വീട്ടിലെ ഒറ്റയ്ക്ക് എന്നെയും കാത്തിരിപ്പുണ്ട്. മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അത് കേട്ടതും കാതിലേക്ക് പാവം തോന്നി. അവൾ 2 അടി പിന്നോട്ട് വെച്ചു. ഇന്ന് അവളുടെ പിറന്നാളാ, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അവൾക്ക് ഞാനേ ഉള്ളൂ. അയാൾ തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു. കാതിലെ വലങ്കയിൽ ചുരുട്ടിപ്പിടിച്ച് രൂപയിലേക്ക് നോക്കി പറഞ്ഞു, പാവം, എല്ലാ മനുഷ്യരും ചീത്തയാവില്ലല്ലോ. അവൾ നടന്ന ദൂരം തിരിഞ്ഞു നടന്ന് അയാൾക്കരികിലെത്തി രൂപ നീട്ടി. അയാൾ ഓറഞ്ച് പൊതിഞ്ഞെടുത്ത് അവൾക്ക് കൊടുത്തു. 50 രൂപയ്ക്ക് എന്തു വാങ്ങിക്കും? എന്തെങ്കിലും വാങ്ങിക്കണം. അവൾ പറഞ്ഞത് കൊലുസ, സാരമില്ല, അടുത്ത പിറന്നാളിന് മേടിക്കാമെന്ന് പറയാം. അപ്പോൾ ആ കുട്ടിക്ക് സങ്കടമാവില്ലേ? കാതില ഒരു കാലിലെ വെള്ളക്കൊലുസൂരി അയാൾക്ക് നൽകി. ഇത് ആ കുട്ടിക്ക് കൊടുത്തേക്കൂ, അമ്മ ചോദിച്ചാൽ കളഞ്ഞുപോയി എന്ന് പറയാം. ഞാനിനി ഒറ്റ കൊലുസേ ഇടുന്നുള്ളൂ. ഇതാ കുട്ടി ഇട്ടോട്ടെ. വാങ്ങിക്കാൻ മടിച്ചു നിന്ന അയാളുടെ കയ്യിലേക്ക് അവൾ അത് വെച്ചു കൊടുത്തു. ആ മനുഷ്യൻ കണ്ണീരിലൂടെ ചിരിച്ചു. അത്ര ഭംഗിയുള്ള ചിരി കാതില മുമ്പ് കണ്ടിട്ടില്ല. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. ചാറ്റൽ മഴ നനഞ്ഞാൽ പനി പിടിക്കും, മോൾ വേഗം പൊക്കൂ. തിരികെ കുന്നു കയറുമ്പോൾ കാതില അണ്ണാൻ ചിലയ്ക്കുന്നത് കേട്ടു. പച്ചിലയിൽ പച്ചയായിരിക്കുന്ന ഓന്തിനെ കണ്ടു. പൂക്കൾ അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടു. അങ്ങ് ചെരുവിൽ ആകാശത്ത് പരുന്തിനെ കണ്ടു. സ്കൂളിൽ പോകുമ്പോൾ എന്നും കാണാറുള്ള കുരങ്ങനെ കണ്ടു. അവളുടെ ഒറ്റക്കുലിശിന്റെ ശബ്ദം കേട്ട് പൊത്തിൽ നിന്നൊരു പാമ്പ് തലയുയർത്തി നോക്കിയത് അവൾ കണ്ടില്ല. ഇടം കൈകൊണ്ട് ഓറഞ്ച് പൊതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുഞ്ഞു മഴച്ചാറ്റലിലൂടെ ആ പെൺകുട്ടി കുന്നുകയറുന്നത് കണ്ണിൽ നിന്ന് മറയുവോളം നോക്കി നിന്നു അയാൾ. ശേഷം ആ ഒറ്റക്കുലിസിനെ അരുമയോടെ മടിയിൽ വെച്ചു. മെല്ലെ ഓറഞ്ച് കുട്ട തലയിലേറ്റി. തന്റെ പാദപതനം കേൾക്കാൻ കാതോർത്ത് ഓലക്കുടലിന്റെ തിണ്ണയിലിരിക്കുകയായിരുന്ന പേരക്കുട്ടിക്ക് അരികിലെത്താനുള്ള വെമ്പലോടെ ധൃതിയിൽ നടന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

ശരിതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്.

0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the fifth anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒന്നാംഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പളുരുത്തി.
3: ഇന്ന് രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16 നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രക്ഷി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചുൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. ഒക്ടോബർ 31 വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യമാണ് എന്ന് കവിവാക്യം. സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആൾരൂപമാണ് അമ്മ എന്നതും കവിവാക്യം. ശരിയാണ്, ഒരമ്മ അവരുടെ ഏറ്റവും വലിയ സമ്മാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സത്യത്തിന് കാവ്യാത്മകമായൊരു ഭംഗി വരുന്നു. കുട്ടികളെക്കാൾ മഹത്തായ മറ്റൊരു സമ്മാനത്തെക്കുറിച്ചും ഒരമ്മയ്ക്കും വേറെ പറയുവാനാവില്ല. ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് ബുദ്ധിശക്തിയുള്ള കുട്ടികൾ. ബുദ്ധി എന്നത് എവിടെ നിന്നാണ് വരുന്നത്? അച്ഛന്റെയോ അമ്മയുടെയോ? നൂറ്റാണ്ടുകളായി നമ്മൾ ഊഹിച്ചതും സങ്കല്പിച്ചതും പരസ്പരം തമാശ പറഞ്ഞതുമായ ഈ ചോദ്യത്തിന് ആധുനിക മസ്തിഷ്ക ശാസ്ത്രം വളരെ വ്യക്തവും എന്നാൽ കൗതുകകരവുമായ ഒരു പുതിയ പഠനം നൽകുന്നു. മിടുക്കരായ കുട്ടികൾ, അത് അമ്മ നൽകിയ സമ്മാനമാണത്രേ. ഇതൊരു ജൈവപരമായ സത്യം തന്നെയാണോ? ഒരു അമ്മയുടെ ജനിതക കോഡ് എങ്ങനെയാണ് അടുത്ത തലമുറയുടെ ചിന്താശേഷിയുടെ ബ്ലൂ പ്രിന്റ് ആകുന്നത്? കൗതുകകരമായ പഠനമാണ്. നമ്മുടെ മനസ്സിൽ ജ്ഞാനത്തിന്റെ ഒരു വിളക്ക് കത്തുന്നുണ്ടെങ്കിൽ അതിന്റെ തിരിയും എണ്ണയും എവിടെ നിന്നാണ് വന്നത്? ബുദ്ധിശക്തിയെ നമ്മൾ പൊതുവെ പാരമ്പര്യം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാറുണ്ട്. എന്നാൽ ആ പാരമ്പര്യത്തിനുള്ളിൽ ഒരു നിശബ്ദ മത്സരം നടക്കുന്നുണ്ടായിരുന്നു എന്നറിയാമോ? ശാസ്ത്രലോകത്ത് വർദ്ധിച്ചു വരുന്ന പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത് കുട്ടികൾ അവരുടെ ബുദ്ധിശക്തിയുടെ സിംഹഭാഗവും പാരമ്പര്യമായി നേടുന്നത് അമ്മയിൽ നിന്നാണ് എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ചില അച്ഛന്മാർക്കൊരല്പം നിരാശ തോന്നിയേക്കാം. പക്ഷേ ഇതൊരു വ്യക്തിപരമായ ഇഷ്ടക്കേടല്ല, മറിച്ച് ജൈവശാസ്ത്രപരമായ ഒരു നിയമമാണ്. ഈ രഹസ്യത്തിന്റെ താക്കോൽ കണ്ടീഷൻഡ് ജീനുകൾ അഥവാ ഇംപ്രിന്റഡ് ജീനുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം ജീനുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ജീനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ എവിടെ നിന്നാണ് വന്നത് എന്നതിനെ ആശ്രയിച്ച്, അതായത് അച്ഛനിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ ലഭിച്ചത് എന്നതിനെ ആശ്രയിച്ച് അവയുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും. ഈ ജീനുകൾ ഒരു ഐഡന്റിറ്റി ലേബലോടെയാണ് വരുന്നത്. ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക ജീനുകൾ പ്രധാനമായും കാണപ്പെടുന്നത് എക്സ് ക്രോമോസോമുകളിലാണ്. നമ്മുടെ ജീവിതാവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്ന 23 ജോഡി ക്രോമോസോമുകളിൽ ലിംഗം നിർണയിക്കുന്ന ക്രോമോസോമുകളാണല്ലോ എക്സ് വൈ ക്രോമോസോമുകൾ. ഇവിടെയാണ് കണക്ക് ലളിതമാകുന്നത്. സ്ത്രീകൾക്ക് 2 എക്സ് ക്രോമോസോമുകളുണ്ട്. പുരുഷന്മാർക്ക് ഒരു എക്സ് ക്രോമോസോമും ഒരു വൈ ക്രോമോസോമുമാണ് ഉള്ളത്. ഒരു കുഞ്ഞിന് എപ്പോഴും അമ്മയിൽ നിന്ന് ഒരു എക്സ് ക്രോമോസോം ലഭിക്കും. കുഞ്ഞ് പെണ്ണാണെങ്കിൽ അച്ഛനിൽ നിന്ന് ഒരു എക്സ് ക്രോമോസോമും കൂടി ലഭിച്ച് എക്സ് എക്സ് ആകും. കുഞ്ഞാണാണെങ്കിൽ അച്ഛനിൽ നിന്ന് വൈ ക്രോമോസോം ലഭിച്ച് എക്സ് വൈ ആകും. ഏറ്റവും നിർണായകമായ ബുദ്ധിശക്തി ജീനുകൾ സ്ഥിതി ചെയ്യുന്ന ഈ എക്സ് ക്രോമോസോമുകൾ അമ്മയിൽ നിന്ന് ലഭിക്കാൻ 2 സാധ്യതകളുണ്ട്. അതായത് അമ്മയ്ക്ക് 2 എക്സ് ക്രോമോസോമുകൾ ഉള്ളതിനാൽ ജനിതക സാധ്യതകൾ അമ്മയ്ക്ക് അനുകൂലമായി മാറുന്നു. ഇരട്ടത്താക്കോലുള്ള ഒരു വാതിൽ പോലെയാണ് ഇത്. ബുദ്ധിയുടെ വാതിൽ തുറക്കാനുള്ള പ്രധാന താക്കോൽ അമ്മയുടെ കൈവശമാണ്. ഇതിന് ഒരു പരിണാമപരമായ കാരണവുമുണ്ട്. അമ്മയാണ് കുഞ്ഞിന് ലോകവുമായുള്ള ആദ്യത്തെ ബന്ധം. കുഞ്ഞിന്റെ ആദ്യത്തെ സുരക്ഷിത താവളവും അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജനിതക കോഡിന് കുഞ്ഞിന്റെ തലച്ചോറിലെ വൈജ്ഞാനിക അഥവാ കോഗ്നിറ്റീവ് വികസനത്തിന് ഒരടിസ്ഥാന ബ്ലൂ പ്രിന്റ് നൽകാൻ സാധിക്കുന്നത് പ്രകൃതിയുടെ ഒരു ഇടപെടലാണ്.

നമ്മുടെ തലച്ചോറിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ചിന്ത, ഓർമ്മ, യുക്തിപരമായ തീരുമാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം എങ്ങനെ വികസിക്കുന്നു എന്നതിലാണ് അമ്മയുടെ ജീനുകൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. ഗവേഷകർ ബ്രെയിൻ ഇമേജിംഗ് അഥവാ മസ്തിഷ്ക സ്കാൻ സാങ്കേതിക വിദ്യകളും ജനിതക മാപ്പിംഗും ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി. തലച്ചോറിലെ കോർട്ടെക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ചിന്താശേഷിക്ക് അടിത്തറയിടുന്ന ചില മേഖലകൾ അമ്മയുടെ ജീനുകളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അച്ഛൻ തീർച്ചയായും സംഭാവന ചെയ്യുന്നുണ്ട്. അച്ഛനിൽ നിന്ന് വരുന്ന ജീനുകൾ പലപ്പോഴും വികാരങ്ങൾ, സഹജവാസനകൾ, ചില സ്വഭാവ സവിശേഷതകൾ എന്നിവയെ സഹായിക്കുന്നു. എന്നാൽ തലച്ചോറിന്റെ കോർ കോഗ്നിറ്റീവ് ബ്ലൂ പ്രിന്റിൽ അഥവാ പ്രധാന വൈജ്ഞാനിക രൂപരേഖയിൽ അമ്മയുടെ ജനിതക കോഡിനാണ് കൂടുതൽ സ്വാധീനം. ഇതിനെ ഒരു കെട്ടിട നിർമ്മാണവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. കെട്ടിടത്തിന്റെ അടിത്തറയും പ്രധാന തൂണുകളും രൂപകൽപ്പനയും അമ്മയുടെ ജീനുകളാണ് നൽകുന്നത്. അച്ഛന്റെ ജീനുകൾ കെട്ടിടത്തിന്റെ അലങ്കാരങ്ങൾ, വാതിൽ, ജനൽ പോലുള്ള മറ്റ് സഹായ ഘടകങ്ങൾ നൽകുന്നു. കെട്ടിടം നിലനിൽക്കുന്നതിനും മനോഹരമാകുന്നതിനും എല്ലാം അത്യാവശ്യമാണ്. എങ്കിലും കെട്ടിടത്തിന്റെ ബലം നിർണയിക്കുന്നത് അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രത്തിലെ മിടുക്ക്, യുക്തിപരമായ വേഗത, ഓർമ്മശക്തിയുടെ ആഴം എന്നിവയെല്ലാം അമ്മയിൽ നിന്ന് ലഭിച്ച ജൈവപരമായ മൂലധനമാണ് അഥവാ ബയോളജിക്കൽ ക്യാപിറ്റലാണെന്ന് മറന്നുപോകരുത്. ശാസ്ത്രം ഇവിടെ വെച്ച് നിർത്തുന്നില്ല. ബുദ്ധിശക്തി എന്നത് വെറും ജനിതകത്തിന്റെ മാത്രം ഫലമല്ല, അത് വളർത്തപ്പെടുന്ന അന്തരീക്ഷം, അതായത് നർച്ചർ കൂടിയാണ്. ഇവിടെയും അമ്മയുടെ പങ്ക് അളവറ്റതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ വൈകാരികവും പഠനപരവുമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ അമ്മമാർക്ക് അതിപ്രധാനമായ പങ്കുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം അഥവാ ഇമോഷണൽ ബോണ്ട് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. അമ്മയുടെ ശ്രദ്ധ, പ്രോത്സാഹനം, സംസാരിക്കുന്ന രീതി, വൈകാരികമായ പ്രതികരണം എന്നിവയെല്ലാം തലച്ചോറിലെ ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്തുന്നു. നമ്മളിതിനെ എപ്പിജനറ്റിക്സ് എന്ന് വിളിക്കുന്നു. ജനിതക കോഡ് മാറാതിരിക്കുമ്പോൾ തന്നെ ഏത് ജീനുകൾ പ്രവർത്തിക്കണം, ഏത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അമ്മ നൽകുന്ന സുരക്ഷിതമായ അന്തരീക്ഷം, കൗതുകം വളർത്തുന്ന ഇടപെടലുകൾ എന്നിവയെല്ലാം കുഞ്ഞിന്റെ ജനിതക സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ തലച്ചോറിനെ പഠിപ്പിക്കുന്നു. അതായത് അമ്മ ജനിതകമായി നൽകിയ ബുദ്ധിയുടെ വിത്ത് അഥവാ സീഡ് ഓഫ് ഇന്റലിജൻസ്, അമ്മ തന്നെ നൽകുന്ന സ്നേഹവും പ്രോത്സാഹനവും എന്ന വളത്തിലൂടെയാണ് പൂർണ്ണമായി വൃക്ഷമായി വളരുന്നത്. ഈ ഇരട്ട സ്വാധീനം, അതായത് ജനിതക ബ്ലൂ പ്രിന്റും ആദ്യകാല വൈകാരിക പിന്തുണയും ചേരുമ്പോഴാണ് ഒരു കുട്ടി അതിന്റെ പൂർണ്ണമായ വൈജ്ഞാനിക ശേഷിയിൽ എത്തുന്നത്.

പഠനങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് ഇതാണ്. ബുദ്ധിശക്തി അത് മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ജൈവപരമായ സമ്മാനമാണ്. നിങ്ങളുടെ മക്കൾ കണക്കിൽ മിടുക്ക് കാണിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ, അവിടെയെല്ലാം അമ്മയുടെ എക്സ് ക്രോമോസോമിലെ ആ നിഗൂഢമായ കണ്ടീഷൻഡ് ജീനുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത് വെറും സ്നേഹവും ലാളനയും മാത്രമല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തലച്ചോറിന്റെ ശക്തിയാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും അറിയുക, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകിയത് കേവലം ലാളന മാത്രമല്ല, അവരുടെ ഭാവി ലോകത്തെ ചിന്തിക്കാനും ഓർമ്മിക്കാനും യുക്തിപരമായി വിലയിരുത്താനുമുള്ള അടിസ്ഥാന ഉപകരണമാണ് നിങ്ങൾ നൽകിയത്. മാതൃത്വത്തിന്റെ ഈ ജൈവപരമായ സത്യത്തെ നമുക്ക് ആഘോഷിക്കാം. കുട്ടികളുടെ വിജയത്തിന്റെ ഓരോ നിമിഷത്തിലും അവർ ആദ്യം നന്ദി പറയേണ്ടത് ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ ബുദ്ധിപരമായ മൂലധനം നൽകിയ ആ അമ്മയോടായിരിക്കും. സ്നേഹം അത് കവിത മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ അടുത്ത തലമുറയുടെ ബുദ്ധിയെ നിർണയിക്കുന്ന ജീവന്റെ ശാസ്ത്രമാണ്. ഈ സത്യം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ സൗന്ദര്യവും ആഴവും നൽകുക തന്നെ ചെയ്യും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. മനുഷ്യൻ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമയം മനുഷ്യനെ നിഗ്രഹിക്കും. അതിശയിപ്പിക്കുന്ന ഈ വരികൾ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വലിയൊരു സത്യമാണ് വിളിച്ചു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായാലും ദരിദ്രനായാലും പ്രകൃതി എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്ന ഏക സമ്പത്ത് സമയമാണ്. ആ സമ്പത്തിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനം കൊണ്ട് തിരിച്ചുപിടിക്കാം. ആരോഗ്യം നശിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാം. എന്നാൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ നൽകിയാലും അത് തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ഏറ്റവും വലിയ സമ്പത്താകുന്നത്. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ളവർ മാത്രമേ സമയത്തെ ആദരിക്കുകയുള്ളൂ. സമയത്തെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ചെലവഴിക്കുക എന്നതാണ്. അനാവശ്യമായ ചിന്തകൾക്കും ഫലമില്ലാത്ത തർക്കങ്ങൾക്കും അലസതയ്ക്കും വേണ്ടി സമയം കളയാതിരിക്കുക. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും അച്ചടക്കത്തിലൂടെയും സമയത്തെ നമുക്ക് അനുകൂലമാക്കാം. സമയത്തിനുമേൽ നിയന്ത്രണമുള്ളവൻ തന്റെ ജീവിതത്തിനുമേലും നിയന്ത്രണമുള്ളവനായിരിക്കും. അവൻ തിരക്കുകൾക്കിടയിലും ശാന്തനായിരിക്കും. സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം ക്രൂരമായി ശിക്ഷിക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ കുന്നുകൂടി സമ്മർദ്ദമായി മാറുന്നതും അവസരങ്ങൾ കൈവിട്ടു പോകുമ്പോൾ തോന്നുന്ന നിരാശയും സമയത്തിന്റെ നിഗ്രഹമാണ്. കൃത്യസമയത്തെടുക്കാത്ത തീരുമാനങ്ങളും ചെയ്യാത്ത പ്രവൃത്തികളും പിന്നീട് വലിയ ആപത്തുകൾക്ക് കാരണമാകുന്നു. സമയം നമ്മെ നിഗ്രഹിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം കൊണ്ടാണ്. മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ഭാവികാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ആണ് സമയം കളയുന്നത്. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏക സമയം ഇപ്പോൾ മാത്രമാണ്. വർത്തമാനകാലത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നവന് ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കേണ്ടി വരില്ല, ഭാവികാലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടിയും വരില്ല. സമയം നിങ്ങളെ കാത്തു നിൽക്കില്ല, അത് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമ്മുടെ ദൗത്യം. സമയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം നിങ്ങളെ തേടി വിജയങ്ങളെ എത്തിക്കും. മറിച്ചാണെങ്കിൽ സമയം നിശബ്ദമായി നിങ്ങളെ പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടും.

0: കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.
1: Do not turn to look at every beggar that beckons. You belong to me. Do not sell yourself short, for you are priceless. Part the waters with your staff. You are today's Moses. Tear through the cloak of fog. You are the light, the same light as Muhammad. Shatter the mirrors of the beautiful. You are the dazzling Joseph. Blow the breath of life like Christ. You too are of that air. Break away from the unscrupulous. Do not fall for the deceit of ghouls. You are of noble origin. You are from the highest high. By spirit, you are deathless, imperishable, magnificent from within. You belong to the glorious. You are of divine radiance. What have you seen of your own beauty? You are still veiled. One dawn, like the sun, you will rise up from within yourself. It is

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേനെ തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇടയ്ക്കിടയ്ക്ക് ചെവി കേൾക്കാതെ പോകുന്ന സ്റ്റുഡൻസിനെ വെച്ച് ക്ലാസ് എടുക്കാൻ പാടില്ല. നമുക്ക് രണ്ടാൾക്ക് അത് വേസ്റ്റ് ആണ്. യു മേ ഗോ ഫോർ ദ ടൈം ബീയിംഗ്.
2: നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്.
1: ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരും, അതുകൊണ്ടൊന്ന് കാണിച്ചാൽ മതി. ഐ വിൽ ബി കൺവിൻസ്ഡ്. നൗ ലെറ്റ്സ് കം ടു ദ ക്ലാസ്. ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിംഗ് ഓഫ് ദ സങ്കൻ സൺ, ഓ വിച്ച് ക്ലൗഡ്സ് ആർ ബ്രൈറ്റ്നിംഗ്, ദൗ ഡസ്റ്റ് ഫ്ലോട്ട് ആൻഡ് റൺ ലൈക്ക് എൻ അൺബോഡിഡ് ജോയ് ഹൂസ് റേസ് ഇസ് ജസ്റ്റ് ബിഗൺ.
3: ഡോക്ടർ എന്ത് പറഞ്ഞു?
2: അത് എഴുതുന്നു.
3: ഒന്നും പറഞ്ഞില്ല.
2: കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു.
3: ഈസ് ഇറ്റ് ഓക്കേ? വിവരം ഞങ്ങൾ അപ്പച്ചനെ അറിയിക്കും. നിങ്ങൾക്കുള്ള വാർണിംഗിന്റെ കോപ്പി നാളെ രാവിലെ ഓഫീസിൽ നിന്ന് അടിച്ചു തരും. ഒപ്പിട്ട് വാങ്ങിച്ചോളണം. റിമംബർ വൺ തിങ്, ആദ്യത്തെ വാർണിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ യു ഹാവ് ഓൺലി ടു മോർ വാർണിംഗ്സ്. മൂന്നാമത്തെ വാർണിംഗിനൊപ്പം ഞങ്ങൾ ടി സി ഇഷ്യൂ ചെയ്യും. ഓർമ്മയുണ്ടല്ലോ. യു മേ ഗോ നൗ.
2: താങ്ക് യു സർ.
3: ഈ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ എത്രത്തോളം സ്ട്രിക്ട് ആകാമോ അത്രത്തോളം സ്ട്രിക്ട് ആയിക്കോളൂ. ഒരുമാതിരി ട്രാപ്പിൽ പെടുത്തിയിട്ട് കടന്നു വന്ന് ആരും ഇപ്പൊ അങ്ങനെ മെടുക്കരാകണ്ട. വാർണിംഗ് മെമ്മോ കിട്ടുമ്പോൾ അവൻ അല്പം കൂടെ വാശി കയറും, വീണ്ടും എന്തെങ്കിലും കാണിക്കും, അതും റിപ്പോർട്ട് ചെയ്യുക. ആ കുട്ടിയുടെ മുഖം ഈ പരിസരത്ത് കാണാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് മാനേജ്മെന്റും ഞാനും ഒക്കെ.
4: എന്താ ഇവിടെ ഇരിക്കുന്നേ? ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഗുഡ് ഈവനിംഗ് മിസ്.
1: ഗുഡ് ഈവനിംഗ്. രണ്ട് വാർണിംഗ്സ് കൂടെ അല്ലേ ഉള്ളൂ. ലേശം വന്ന മനസ്സരിച്ചാ നാളെ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും സാധിക്കാം. എത്രയും നേരത്തെ ഇവിടുന്ന് ചാടണം എന്നല്ലേ ഉള്ളൂ. എന്തിനാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നേ? പോണെങ്കിൽ നേരിട്ട് പ്രിൻസിപ്പലിനോട് ആ വിവരം പറഞ്ഞാ മതി.
2: പോണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കായിരുന്നല്ലോ. പഠിക്കാൻ തന്നെയാ വന്നത്. ഐ ആം സോറി. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല.
1: ഞാൻ ആ റിയാക്ഷനെ അല്ല പ്രതീക്ഷിച്ചത്. ആ കുട്ടി ശരിക്കും ആകെ ഒരു ഗിൽറ്റി ചെയ്ത പോലെ.
5: വിശ്വസിച്ചുകൂടാ, കള്ള തിരുമാലികളാ.
1: ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പ്രിൻസിപ്പളിന്റെ വാശി കണ്ടപ്പോഴാണ് എനിക്ക് ആ കുട്ടിയുടെ കഷ്ടം തോന്നിയത്. അങ്ങേർക്ക് അവനെ ഒന്ന് പുറത്താക്കിയാ മതിയെന്ന്.
5: മൈനർ കേസുകൾ പെരുപ്പിച്ച് വാണിങ്ങിന്റെ ഭാഗത്തിലാക്കി കൊടുക്കണമെന്നായിരിക്കും
1: എന്ന് പറഞ്ഞുകൂടാ.
2: ഗുഡ്
5: ആഫ്റ്റർനൂൺ
2: മിസ്. വീട്ടിലേക്ക് വന്നിക്കല്ലേ? ജീപ്പ് വരൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്ക് ആ സ്റ്റേഷൻ അടുത്ത് വരെ ലിഫ്റ്റ് വരൂ.
5: അവിടെ എവിടേക്കാ?
2: വീട്ടിൽ വരെ.
5: ഫാദർ വന്നിട്ടുണ്ടോ?
2: ഇല്ല.
5: പിന്നെ
2: പ്രോബ്ലം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ സൈക്കിൾ എടുത്തോളും.
5: വേണമെന്നില്ല, പോന്നോളൂ. ഇവിടെ വീട്ടിലിപ്പോ ആരുണ്ട്?
2: ആരുമില്ല. കാൽക്കാരുണ്ട്, പിന്നെ പപ്പയുടെ ലോക്കൽ പി ഉണ്ടാവും.
1: കുട്ടിയുടെ അമ്മ എവിടെയാ താമസം? ഡൽഹിയില്.
2: അവിടെയാ?
1: ആ, ഇത് മിസ്റ്റർ പുത്തൂരൻ എംപിയുടെ സൺ രവി.
6: ഹലോ.
1: ക്യാപ്റ്റൻ ജോർജ്, എന്റെ ചേട്ടൻ. രവിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്താലോ? വഴിയിൽ ഇറങ്ങാനാണ്.
2: താങ്ക് യു. താങ്ക് യു മിസ്.
6: അല്ല, ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ആരെ കാണാന?
2: ആരെയും കാണാനില്ല, വെറുതെ.
6: ശരി.
1: ഒരു പ്രത്യേക ടൈപ്പ് ആവുന്നു.
6: ഇതിന് തിരിച്ചവരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നെതാ ഇങ്ങനെ വിളിച്ചു.
1: എങ്കിലെന്ന് രണ്ടാമത്തെ വാർണിംഗ് മെമ്മോ വാങ്ങിയിരിക്കും.
6: പിന്നെ ഒരു ചാൻസ് കൂടെ കിടക്കുന്നുണ്ടല്ലോ.
1: വിൽ ബി വെരി സ്ട്രിക്ട്, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ. പ്രിൻസിപ്പൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എം പി അല്ല, മന്ത്രിയുടെ മോനായാലും മര്യാദയ്ക്ക് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോകുന്നു.
6: ഹലോ. ആ, ഞാനാടി. ഞാനോ? ഞങ്ങളിവിടെ അത്താഴമാ. നീ എവിടുന്നാ? ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ? ആയിരിക്കുമല്ലോ, വീട്ടിലും നീ എസ് ടി ഡി വിളിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. എന്താ, വിശേഷിച്ചൊന്നുമില്ലല്ലോ.
1: ഹലോ.
6: രാജമ്മയ, ഇവളുടെ മൂത്തവൾ. എവിടുന്നാ ഈ നേരത്ത്? ബോംബെന്നാ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വിളി വിളിക്കും. എയർലൈൻസില് ഹോസ്റ്റസ് ആയിരുന്നു. ഹസ്ബൻഡിനോട് എയർപോർട്ടിൽ തന്നെയാ പണി. കൊച്ചായി കഴിഞ്ഞപ്പോ ഇപ്പൊ അവളും ഗ്രൗണ്ടില്ല.
7: അപ്പൊ കെട്ടിച്ചേക്കേണ്ട പാട് വന്നില്ലാന്ന് തോന്നുന്നു.
6: ഇല്ല, അവള് തന്നെ ആളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു.
8: മോർണിംഗ് മാഡം.
9: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ് മാഡം.
8: മോർണിംഗ്. നയൻ സിയിലെ ഫസ്റ്റ് ക്ലാസ് ആലിസൺ അല്ലേ?
11: അതെ.
8: ആ എം പിയുടെ മകൻ പയ്യനല്ലേ?
11: ആ.
8: ഇന്നലെ അയാളെ പറ്റി പ്രിൻസിപ്പൽ സംസാരിച്ചിരുന്നില്ലേ?
11: ആ
8: കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയെ പറ്റി ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് ഡേസി അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കംപ്ലൈന്റേ ഉള്ളൂ. പ്രിൻസിപ്പൽ ഇപ്പൊ എന്നോടാ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ആരും വാലിഡ് ആയിട്ട് ഒരു കേസ് പിടിച്ചു കൊടുക്കുന്നില്ലെന്നാ പുള്ളി പറയുന്നു.
1: വാലിഡ് ആയിട്ട് കേസ് ഉണ്ടായെങ്കിലല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടോ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ?
8: പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ഡോണ്ട് ജമ്പ് ഇൻ ടു യുവർ ഓൺ ഡിസിഷൻസ്.
9: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വേദനയാണല്ലേ? ശാരീരികമായ വേദനയായാലും മാനസികമായ വേദനയായാലും അതിൽ നിന്ന് ഒളിച്ചോടാനാണ് മനുഷ്യൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതേക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. അതെ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ്. എന്നാൽ മറ്റൊരാളുടെ വേദന അറിയാൻ കഴിയുന്നുണ്ടെങ്കിലേ നിങ്ങളൊരു മനുഷ്യനാണ്. ഒരു നിമിഷം നമുക്ക് ശാരീരികമായ വേദനയെക്കുറിച്ച് ചിന്തിക്കാം. വേദന അതൊരു രോഗമല്ല, മറിച്ച് ശരീരം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ തീയിൽ തൊട്ടാൽ കൈ പിൻവലിക്കാൻ പറയുന്നതൊരു വേദനയാണ്. കാലിൽ മുറിവേറ്റാൽ അതിന്മേൽ ഭാരം കൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതും വേദനയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന്, അതിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടി തലച്ചോറ് നൽകുന്ന ഒരു സിഗ്നലാണ് വേദന. വേദനയില്ലാത്ത ഒരു അവസ്ഥ സങ്കല്പിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരം എത്രമാത്രം അപകടത്തിലാണെന്ന് പോലും അറിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയും സ്വയം കൂടുതൽ മുറിവേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വേദനയുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ അർത്ഥം നിങ്ങളുടെ സംരക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ്. വേദന അനുഭവിക്കാൻ കഴിയുന്നതിലൂടെയാണ് നമ്മൾ നമ്മുടെ അതിജീവന ശേഷി നിലനിർത്തുന്നത്. ജീവന്റെ ചലനം നിലച്ച ഒരു വസ്തുവിന് വേദന അനുഭവിക്കാൻ കഴിയില്ലല്ലോ. വേദനയുണ്ട് എന്നതിന്റെ ലളിതമായ അർത്ഥം നിങ്ങൾ ഇപ്പോഴും ജീവിതത്തിന്റെ തീവ്രമായ അനുഭവങ്ങളെ നെഞ്ചേറ്റുന്നു എന്നാണ്. ഓരോ വേദനയും ജീവിതം നൽകുന്ന ഒരു പുത്തൻ പാഠമാണ്. ശാരീരിക വേദന പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും തീവ്രമായി നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് വൈകാരിക വേദന. നഷ്ടബോധം, നിരാശ, ഒറ്റപ്പെടൽ, സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം, ഇതെല്ലാം മനസ്സിനേൽക്കുന്ന മുറിവുകളാണ്. നമ്മുടെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ നമ്മൾ കരയുന്നു, വിഷാദിക്കുന്നു, ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വേദനയെ പലരും ഒരു ദൗർബല്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വൈകാരിക വേദന നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു കാര്യത്തെ നമ്മൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ നഷ്ടത്തിലുണ്ടാകുന്ന വേദന. ഒരു ബന്ധം നമ്മൾക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കുന്നത് ആ ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമാണ്. വൈകാരിക വേദന എന്നത് നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ്. വികാരങ്ങൾ മരവിച്ചു പോകാത്ത ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് ഈ വേദന നമ്മോട് മന്ത്രിക്കുന്നു. ഈ വേദനയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അടുത്ത സന്തോഷത്തിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു വേദനയില്ലാതെ സന്തോഷത്തെ അറിയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ വിഷയത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ്. മറ്റൊരാളുടെ വേദന അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും യന്ത്രങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം അനുകമ്പയാണ്. മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ദുരിതം നമ്മുടെ സ്വന്തം വേദനയായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു ദുരന്തം സംഭവിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറയുന്നതും ഹൃദയം വിങ്ങുന്നതും ഈ അനുകമ്പ കൊണ്ടാണ്. ഈ ശേഷിയാണ് നമ്മെ സമൂഹമായി ജീവിക്കാൻ പഠിപ്പിച്ചത്. കാരണം മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നു. ഒരുമിച്ചിരുന്ന് കരയുമ്പോഴാണ് ആ ഭാരം പകുതിയായി കുറയുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ ദുരിതം കാണുമ്പോൾ മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെ മരവിച്ചു പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരാൾക്ക് മനുഷ്യന്റെ രൂപമുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാനായി നിങ്ങൾ കൈനീട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഒരാളുടെ വിഷമത്തിൽ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ, നിങ്ങൾ സ്വന്തം വേദനയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് മനുഷ്യനെന്ന വലിയ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വേദനകളെ ഭയപ്പെടാതിരിക്കാം. വേദനയുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട്. ആ ജീവൻ ഉപയോഗിച്ച് ചുറ്റുമുള്ളവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ പൂർണമായ മനുഷ്യനാകുന്നത്. മറ്റൊരാളുടെ ദുരിതത്തിൽ കണ്ണടയ്ക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നുപിടിക്കുക. ആ തുറന്ന ഹൃദയമാണ് നിങ്ങൾക്ക് പ്രകാശചിന്തകൾ നൽകുന്ന ഏറ്റവും വലിയ ശക്തി.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ, എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം, ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥയാണ് ഹരിത വിപ്ലവം. അതൊരു കേവല കാർഷിക പദ്ധതിയല്ല, മറിച്ച് ഭൂമിയുടെ പച്ചപ്പുള്ള സ്നേഹത്തിന്റെ വീണ്ടെടുപ്പാണ്. അതിരാവിലെ മഞ്ഞുവീണ പാടശേഖരങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന ആ പച്ചപ്പ് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ്. വിത്തിടുന്നവന്റെ വിയർപ്പും വിളവെടുക്കുന്നവന്റെ പുഞ്ചിരിയും ചേർന്നൊരുക്കുന്ന ഒരു മഹാകാവ്യമാണത്. നമ്മുടെ പൂർവികർക്ക് കൃഷി എന്നത് വെറുമൊരു ഉപജീവനമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. മണ്ണിൽ വിത്തിടുമ്പോൾ അവർ അനുവാദം ചോദിച്ചിരുന്നു. ഓരോ കതിർക്കുലയിലും അവർ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. എന്നാൽ കാലം മാറിയപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ, പട്ടിണിയെന്ന ഭീകരരൂപം പടിവാതിൽക്കലെത്തിയപ്പോൾ ശാസ്ത്രീയമായ ഇടപെടലുകൾ അനിവാര്യമായി മാറി. 60കളുടെ മധ്യത്തിൽ ഇന്ത്യ നേരിട്ട കൊടുംക്ഷാമത്തിന്റെ കറുത്ത നാളുകളിൽ നിന്നാണ് ഹരിത വിപ്ലവം എന്ന ആശയത്തിന്റെ ഉദയം. അത് കേവലം വിളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തളർന്നുപോയൊരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുക കൂടിയായിരുന്നു. നോർമൻ ബോർലോഗും എം എസ് സ്വാമിനാഥനും വിഭാവനം ചെയ്ത ആ മാറ്റം നമ്മുടെ പാടങ്ങളിൽ പുതിയൊരു വസന്തം തീർത്തു. ഗോതമ്പ് പാടങ്ങളും നെൽവയലുകളും സ്വർണ്ണനിറം അണിഞ്ഞപ്പോൾ രാജ്യം വിശപ്പിൽ നിന്ന് മോചിതമായി. കപ്പലിൽ നിന്ന് കൈകളിലേക്കെന്ന അവസ്ഥയിൽ നിന്ന് നാം സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നു. പക്ഷേ ഈ വലിയ പ്രയാണത്തിനിടയിൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് ഇന്ന് ഗൌരവകരമായ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികമായ മണവും ഗുണവും കവർന്നെടുത്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. യഥാർത്ഥ ഹരിത വിപ്ലവം എന്നത് മണ്ണിനെ വിഷമുക്തമാക്കുന്നതിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ജൈവവളങ്ങളുടെ നന്മയും തനത് വിത്തിനങ്ങളുടെ കരുത്തും തിരിച്ചുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃഷി എന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്കുപുസ്തകം മാത്രമല്ല, അത് പ്രകൃതിയോടുള്ള കടപ്പാടുകൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവുകളും സമന്വയിക്കുന്ന ഒരു പുതിയ കൃഷിരീതിയാണ് നമുക്ക് ആവശ്യം. തുള്ളിനനയും ഗ്രീൻഹൌസ് കൃഷിയും പോലെ കൃത്യതയാർന്ന രീതികൾ അവലംബിക്കുമ്പോഴും മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ നാം ജാഗ്രത പാലിക്കണം. വീടിന്റെ മുറ്റത്തോ മട്ടുപ്പാവിലോ ഒരു പച്ചക്കറിത്തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ നാം പങ്കുചേരുന്നത് ഈ മഹാവിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. അത് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രായശ്ചിത്തം കൂടിയാണ്. ഓരോ വീട്ടിലും ഒരു കൊച്ചു തോട്ടമെങ്കിലും ഉണ്ടാവുക എന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്. കുട്ടികൾ മണ്ണിലിറങ്ങട്ടെ, അവർ വിത്ത് മുളയ്ക്കുന്ന അത്ഭുതം കാണട്ടെ, എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് പ്രകൃതിയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ. ഭൂമി നമുക്ക് നൽകുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് തിരിച്ചു നാം നൽകേണ്ടത് കരുതലും സംരക്ഷണവുമാണ്. വരും തലമുറയ്ക്കായി വിഷമില്ലാത്ത മണ്ണും തെളിമയുള്ള വെള്ളവും കരുതി വയ്ക്കുക എന്നത് നമ്മുടെ ധാർമ്മികമായ കടമയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പച്ചപ്പ് നിലനിർത്തുക എന്നത് ആഡംബരമല്ല, മറിച്ച് അതിജീവനത്തിനുള്ള ഏക വഴിയാണ്. ഓരോ തൈ നടുമ്പോഴും നാം ഒരു ശ്വാസം കൂടിയാണ് ഈ ഭൂമിക്ക് നൽകുന്നത്. മണ്ണ് ഒരു വികാരമായി മാറുമ്പോൾ, കൃഷി ഒരു തപസ്യയായി മാറുമ്പോൾ അവിടെ പച്ചപ്പുള്ള സ്നേഹം തളിർക്കുന്നു. ആ സ്നേഹമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. പ്രകൃതിയും മനുഷ്യനും കൈകോർത്തു നിൽക്കുന്ന ആ പച്ചപ്പുള്ള നാളേക്കായി നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം, പ്രവർത്തിക്കാം. മണ്ണ് ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ പച്ചപ്പുള്ള വിപ്ലവം തുടരാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: മദ്രാസ് മൂവീസിന്റെ ബാനറിൽ വാസുമേനോൻ നിർമ്മാണവും സംവിധാനവും തിരക്കഥയും നിർവഹിച്ച ചിത്രമായിരുന്നു തറവാട്ടമ്മ. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. ദാദാ മിറാസിയുടെ കഥയ്ക്ക് പാറപ്പുറത്ത് സംഭാഷണമെഴുതി. ഇ എൻ ബാലകൃഷ്ണനായിരുന്നു ഛായാഗ്രഹണം. എസ് പ്രസന്നകുമാർ ശബ്ദലേഖനം നിർവഹിച്ചു. യേശുദാസ്, കമുകര പുരുഷോത്തമൻ, ഉദയഭാനു, മൊയ്തീൻ, നടരാജൻ, എസ് ജാനകി, വസന്ത, കമലം എന്നിവരായിരുന്നു ഗായകർ. 1966 സെപ്റ്റംബർ 16 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, കെ പി ഉമാർ, തിക്കുറിശി സുകുമാരൻ നായർ, പി ജെ ആന്റണി.

ജി കെ പിള്ള, ഭാസി, ബഹദൂർ, സെബാസ്റ്റ്യൻ, രാജൻ, പ്രതാപചന്ദ്രൻ, രമേശ്, ഷീല, ബി എസ് സരോജ, ആറന്മുള പൊന്നമ്മ, സന്ധ്യ, കൗസല്യ, ജ്യോതി, മാസ്റ്റർ പ്രഭാകരൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ആറു പാട്ടുകളായിരുന്നു തറവാട്ടമ്മ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം
2: എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ പോയി കണ്ടേക്കാം എന്ന് തോന്നും വിധം ആരാധന തോന്നുന്ന ഒരാളെയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. എന്നുവച്ച് അങ്ങനെ ഓടിപ്പോയി കാണാമെന്ന് വിചാരിക്കുകയും വേണ്ട. 1963 മരണപ്പെട്ട സൊസാകു കൊബായാഷിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 1893 June 18 ടോക്കിയോയ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച കൊബായാഷി ഒരു വിസ്മയ വിദ്യാലയം സ്ഥാപിച്ചു. ടോമോ സ്കൂൾ എന്നായിരുന്നു അതിന്റെ പേര്. പ്രകൃതിയും സംഗീതവും എക്കാലത്തും ഹരമായിരുന്ന കൊബായാഷി മാഷ് ഒരു ദരിദ്ര കർഷക കുടുംബത്തിലെ 6 സന്തതികളിൽ ഇളയവനായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അദ്ദേഹം ഒരു സ്കൂളിൽ ഉപാധ്യാപകന്റെ തസ്തികയിൽ ജോലിക്ക് ചേർന്നു. വേണ്ടത്ര യോഗ്യതകളില്ലാതിരുന്നിട്ടും ആ ചെറിയ പ്രായത്തിൽ അത്തരമൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഭാശക്തി കൊണ്ട് മാത്രമായിരുന്നു. താമസിയാതെ സംഗീതത്തിന്റെ ഈറ്റില്ലമായ ടോക്കിയോ മ്യൂസിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ കൊബായാഷിക്ക് കഴിഞ്ഞു. സംഗീത അധ്യാപകനായി CSK എലിമെന്ററി സ്കൂളിൽ ചേർന്നതായിരുന്നു കൊബായാഷിയുടെ വഴിത്തിരിവ്. അവിടുത്തെ അധ്യാപകൻ ഹറുജി നകാമുറ കൊബായാഷിയിൽ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല. 1922 മുതൽ 1924 വരെയുള്ള 2 വർഷം കൊബായാഷി മാസ്റ്റർ യൂറോപ്പിലെ അനേകം വിദ്യാലയങ്ങൾ സന്ദർശിച്ചു. മടങ്ങിവന്ന് ഒരു സുഹൃത്തിനോടൊപ്പം സെയ്ജോ കിൻഡർ ഗാർട്ടൻ സ്കൂളുകൾ തുടങ്ങി. അവിടുത്തെ അധ്യാപകരെ അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചു, കുട്ടികളെ ദയവായി പ്രകൃതിക്ക് വിടുക, അവരുടെ സഹജമായ ഇച്ഛകളെ തുരങ്കം വയ്ക്കാതിരിക്കുക, അവരുടെ സ്വപ്നങ്ങൾ തീർച്ചയായും നിങ്ങളുടേതിനേക്കാൾ മഹത്തരമാണ്. അക്കാലത്ത് അത്തരമൊരു ശിശുവിദ്യാലയം ജപ്പാനിൽ മറ്റൊരിടത്തുമുണ്ടായിരുന്നില്ല. 1937 കൊബയാഷി ടോമോ ഗ്യക്യുൻ ആരംഭിച്ചു. യുറത്തിമിക്സ് എന്ന കായിക കലയെ ജപ്പാന് പരിചയപ്പെടുത്തിയതും കൊബയാഷി തന്നെയായിരുന്നു. ടോക്കിയോ നഗരം ബോംബ് ആക്രമണത്തിന് ഇരയായപ്പോൾ 1945 ടോമോ വിദ്യാലയവും കത്തിയെരിഞ്ഞു. ടോമോ പോലെയുള്ള പള്ളിക്കൂടങ്ങൾ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ലോക അത്ഭുതങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ജന്മം കൊണ്ടേനെ. പക്ഷേ ടോമോ എങ്ങുമില്ല. കുട്ടികളുടെ മനസ്സുമായി അത്രയേറെ ലയം പ്രാപിച്ചിരിക്കുന്ന അധ്യാപകരുമില്ല. കുട്ടികൾ ചലിക്കുന്നതെങ്ങനെയെന്നും ശ്വസിക്കുന്നതെങ്ങനെയെന്നും കൊബായാഷി മാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു. ടോമോ കത്തിയമർന്ന ശേഷം തീവണ്ടി മുറികളെ ക്ലാസ് മുറികളാക്കിക്കൊണ്ടുള്ള മറ്റൊരു ടോമോ നിർമ്മിക്കാൻ കൊബായാഷി തയ്യാറായെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിനു മുൻപേ അദ്ദേഹം മരണപ്പെട്ടു. കൊബായാഷി ഒരു അത്ഭുതമാണ്, ടോമോ ഗാക്കിൻ ഒരു വിസ്മയവും. കൊബായാഷി മാഷിനെയും ടോമോയെയും ഹൃദയത്തോട് ചേർത്തറിയാൻ ഒരു വഴിയേയുള്ളൂ. എലിമെന്ററി സ്കൂൾ മാറി ടോമോയിലേക്ക് വന്ന വികൃതി പെൺകുട്ടി കാലങ്ങൾക്ക് ശേഷം യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായി മാറിയ കഥ വിവരിക്കുന്ന ടോട്ടോ ചാൻ എന്നൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം. അതിന്റെ താളുകളിൽ കൊബായാഷി മാഷുണ്ട്, ടോമോ ഗാക്യോനുണ്ട്. ഒരു ബോംബാക്രമണത്തിനും വിട്ടുകൊടുക്കാതെ തെത്സു കോക്കുറോയോഗ നഗി മാഷിനെയും സ്കൂളിനെയും ആഴത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു.
3: വ്യക്തിവിശേഷം അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തമ്മിൽ തമ്മിൽ. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് കുഞ്ചിറവിള നിന്നും രാധു, മനോഹർ എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം. മുല്ലനേഴിയുടെ രചനയ്ക്ക് ദേവരാജന്റെ ഈണം. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഉദിപ്പെട്ടിയിൽ നിന്നും രാകേഷ്, ജൈജ, സുരഭി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചറ നിന്നും ഹരി, ഗീതു, രവി, ലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണുന്നട്ട്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ എസ് ചിത്രയും സംഘവും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വെള്ളിനല്ലൂരിൽ നിന്നും വിജയം, സരോജം എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. രചന ONV കുറുപ്പ്. ആലാപനം MG ശ്രീകുമാർ. സംഗീതം കണ്ണൂർ രാജൻ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഒഴിവുകാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് കടക്കാവൂരിൽ നിന്നും രാജേന്ദ്രൻ, സുപ്രിയ എന്നിവർ എഴുതുന്നു. കേൾപ്പിക്കാതിരിക്കാനാവില്ല എനിക്ക്. പാട്ടുമാത്രം കൂട്ടായ ആ ദമ്പതികൾക്ക് ഹൃദയപൂർവ്വം കെ ജയകുമാർ രചന നിർവഹിച്ച്, ജോൺസൺ സംഗീതം പകർന്ന്, ആശാലതയും സംഘവും ആലപിച്ച ഗാനം കേൾപ്പിക്കുന്നു.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിലെ പുറകിൽ പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് തങ്കപ്പൻ എന്ന് പേരെഴുതിയിരിക്കുന്നു. മാമന് സുഖമോദേവി എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന ONV, സംഗീതം രവീന്ദ്രൻ, ആലാപനം KJ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇന്ന് നീ എനിക്കായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പാട്ട് വെച്ചു തരണമെന്ന് എഴുതുന്നത് മുളന്തല്ലൂരിൽ നിന്നും പത്മാവതി. രചന ONB, സംഗീതം ജോൺസൺ, ആലാപനം KJ യേശുദാസ്.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ബിജു തിരുമല രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവതിപുരത്തു നിന്നും ചിത്ര കെ എസ്.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം പ്രണാമം. ഗാനം ആവശ്യപ്പെട്ടത് കല്ലടിമുക്കിൽ നിന്നും കനക, തങ്കമണി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ദരുണ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒറ്റക്കമ്പിനാദം, ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ബി വസന്തയുടെ ഗാനങ്ങളെക്കുറിച്ച് കേൾക്കാം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനുമെന്ന അനശ്വര ഗാനം. ഇത് മൂളാത്ത സംഗീത പ്രേമികൾ മലയാളക്കരയിൽ വിരളമായിരിക്കും. വശ്യമായ ശബ്ദമാധുരിയിലൂടെ മലയാളി മനസ്സുകളിൽ കുടിയേറിയ ബി വസന്ത 1944 മാർച്ച് 20 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണം എന്ന സ്ഥലത്താണ് ഈ സംഗീത പ്രതിഭ ജനിച്ചത്. BSc ബിരുദം വരെ വിദ്യാഭ്യാസം നേടിയെങ്കിലും സംഗീതമായിരുന്നു വസന്തയുടെ യഥാർത്ഥ നിയോഗം. ചെറുപ്പം മുതലേ സംഗീതവാസന പ്രകടമാക്കിയ അവർ ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച അടിത്തറപ്പാകിയിരുന്നു. പ്രശസ്ത സംഗീതജ്ഞൻ രാഘവാചാരിയിൽ നിന്നാണ് അവർ കർണാടക സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. തന്റെ പിതാവായ രവീന്ദ്രനാഥിൽ നിന്ന് ലളിത സംഗീതത്തിന്റെ നേർത്ത ഭാവങ്ങൾ അവർ സ്വായത്തമാക്കി. ഈ ശിക്ഷണം പിൽക്കാലത്ത് വിവിധ ഭാഷകളിൽ പാടാൻ അവർക്ക് കരുത്തായി മാറി. വസന്തയുടെ സംഗീതയാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു വസന്തകാലത്തിന്റെ തുടക്കമായിരുന്നു.

1962 തെലുങ്ക് ചലച്ചിത്ര ലോകത്തിലൂടെയാണ് വസന്ത തന്റെ പിന്നണി ഗാന രംഗത്തേക്ക് ചുവടുവച്ചത്. പ്രശസ്ത കവി ആത്രേയ നിർമ്മിച്ച വാഗ്ദാനം എന്ന ചിത്രമായിരുന്നു അവരുടെ അരങ്ങേറ്റ വേദി. പെൻറ്റിയാല നാഗേശ്വര റാവു എന്ന വിഖ്യാത സംഗീത സംവിധായകന്റെ കീഴിലാണ് അവർ ആദ്യമായി പാടിയത്. ആ അരങ്ങേറ്റം സൗത്ത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറി. പിന്നീട് ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രധാന ഭാഷകളിലും വസന്ത തന്റെ സാന്നിധ്യം അറിയിച്ചു. 3000-ത്തിലധികം ഗാനങ്ങളാണ് വിവിധ ഭാഷകളിലായി അവർ ആലാപനം നിർവഹിച്ചത്. ലളിതസുന്ദരമായ ആലാപന ശൈലി അവരെ സംവിധായകരുടെ പ്രിയങ്കരിയാക്കി മാറ്റി. വെറുമൊരു ഗായിക എന്നതിലുപരി സംഗീത സംവിധാനത്തിലും അവർ തന്റെ കഴിവ് തെളിയിച്ചു. ഒരു തെലുങ്ക് ചിത്രത്തിലും ഒരു കന്നഡ ചിത്രത്തിലും അവർ ഈണം പകരുകയുണ്ടായി. സംഗീതത്തോടുള്ള അവരുടെ അഗാധമായ അനുരാഗം എല്ലാ മേഖലകളിലും പ്രകടമായിരുന്നു.

മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ 1964 ബി വസന്തയുടെ നാമം ആദ്യമായി രേഖപ്പെടുത്തുന്നത്. മുതലാളി എന്ന ചിത്രത്തിന് വേണ്ടി ശൂലമംഗലം രാജലക്ഷ്മിയോടൊപ്പം പാടിയ പുന്നാര മുതലാളി ആയിരുന്നു ആദ്യഗാനം. ഈ ഗാനം 1964 റെക്കോർഡ് ചെയ്യപ്പെട്ടുവെങ്കിലും ചിത്രം പുറത്തിറങ്ങിയത് 1965. മലയാളത്തിലെ പ്രശസ്തരായ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ തുടങ്ങിയ പ്രതിഭകളുടെ വരികൾക്ക് അവർ ജീവൻ നൽകി. മലയാളികളുടെ സാംസ്കാരിക ബോധത്തിലേക്ക് ആ ശബ്ദം ഇഴചേർന്നു. തെന്നിന്ത്യൻ സിനിമാ സംഗീതത്തിലെ സുവർണ കാലഘട്ടത്തിന്റെ സാക്ഷിയായിരുന്നു ബി വസന്ത. അവരുടെ ഗാനങ്ങളിൽ നിറഞ്ഞു നിന്ന നാദമാധുരി ഇന്നും ആസ്വാദകരെ വിസ്മയിപ്പിക്കുന്നു. മലയാള ഭാഷയോടുള്ള അവരുടെ ആത്മബന്ധം പാട്ടുകളിലെ ഉച്ചാരണ ശുദ്ധിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്.

യുഗ്മഗാനങ്ങളുടെ ലോകത്ത് ബി വസന്ത സൃഷ്ടിച്ച വിസ്മയം സമാനതകളില്ലാത്ത ഒന്നാണ്. കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ തുടങ്ങിയ ഗായകരോടൊപ്പം അവർ പാടിയ പാട്ടുകൾ ഇന്നും ഹിറ്റുകളാണ്. പേൾവ്യൂ എന്ന ചിത്രത്തിലെ യവനസുന്ദരി എന്ന ഗാനം ഇന്നും വശ്യമായൊരു അനുഭൂതിയാണ്. അതുപോലെ അനാർക്കലിയിലെ നദികളിൽ സുന്ദരി യമുന എന്ന ഗാനം പ്രണയത്തിന്റെ ആർദ്രത വിളിച്ചോതുന്നു. തറവാട്ടമ്മ എന്ന ചിത്രത്തിലെ ഉടലുകൾ അറിയാതുയരുകൾ എന്ന ഗാനം ഗൃഹാതുരമായ ഓർമ്മകളാണ് ഉണർത്തുന്നത്. ആഭിജാത്യം എന്ന ചിത്രത്തിലെ രാസലിയിലേക്ക് വൈകിയതെന്ന് നീ എന്ന ഗാനം ക്ലാസിക് പദവിയുള്ള ഒന്നാണ്. ഈ പാട്ടുകളെല്ലാം ഇന്നും പുതിയ തലമുറയിലെ ഗാനപ്രേമികൾക്കിടയിൽ ആവേശം നിറയ്ക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ പ്രണയവും വിരഹവും വസന്തയുടെ ശബ്ദത്തിലൂടെ മലയാളികൾ നെഞ്ചേറ്റി. യുഗ്മഗാനശാഖയിൽ വസന്ത നൽകിയ സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്.

സംഗീത സംവിധായകരായ പുകഴേന്തി, ദേവരാജൻ മാസ്റ്റർ എന്നിവരുടെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു വസന്ത. എം എസ് ബാബുരാജ്, ചിദംബരനാഥ് തുടങ്ങിയ അതുല്യ പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആർ കെ ശേഖർ, എം കെ അർജുനൻ തുടങ്ങിയവരുടെ ഈണങ്ങൾ വസന്തയുടെ ശബ്ദത്തിൽ അനശ്വരമായി. സംഗീതത്തിലെ സൂക്ഷ്മഭാവങ്ങൾ തിരിച്ചറിയാൻ ഈ സംവിധായകർ വസന്തയെയാണ് പലപ്പോഴും തിരഞ്ഞെടുത്തത്. ലളിത സംഗീതമായാലും ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടായാലും വസന്തയുടെ ആലാപനം മികച്ചു നിന്നു. സ്റ്റുഡിയോകളിലെ തിരക്കുള്ള ഗായികയായി അവർ ഒരു കാലത്ത് തിളങ്ങി നിന്നു. ഓരോ പാട്ടിലും തന്റേതായൊരു കയ്യൊപ്പ് പതിപ്പിക്കാൻ അവർക്കെപ്പോഴും കഴിഞ്ഞിരുന്നു. സംഗീതത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിച്ച ആ ശബ്ദം ഒരു തലമുറയുടെ ആവേശമായിരുന്നു. പാട്ടുകളിലെ വൈകാരികത ശ്രോതാക്കളുടെ ഉള്ളിൽ നേരിട്ട് സ്പർശിക്കുന്നവയായിരുന്നു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഒറ്റക്കമ്പി നാദം.
1: തെന്നിന്ത്യൻ ഭാഷകളിൽ വസന്തയുടെ ശബ്ദം ഒരേപോലെ സ്വീകരിക്കപ്പെട്ടു. തമിഴിലും കന്നഡയിലും നിരവധി നിത്യഹരിത ഗാനങ്ങൾ വസന്തയുടെ പേരിൽ കുറിക്കപ്പെട്ടു. മലയാളത്തിൽ അവർ പാടിയ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഇന്നും ജനപ്രിയമാണ്. സംഗീതത്തിലെ പരീക്ഷണങ്ങളെ എന്നും തുറന്ന മനസ്സോടെയാണ് അവർ സ്വീകരിച്ചത്. ബി വസന്ത എന്ന പേര് ഒരു ബ്രാൻഡായി മാറിയ കാലമായിരുന്നു അത്. അവരുടെ സമകാലികരായ ലതാ മങ്കേഷ്കർ, പി സുശീല തുടങ്ങിയവരോടൊപ്പം അവർ ആദരിക്കപ്പെട്ടു. സംഗീത സംവിധായകരോടുള്ള അവരുടെ വിനീതമായ പെരുമാറ്റം സിനിമാ ലോകത്ത് സുപരിചിതമായിരുന്നു. ഓരോ റെക്കോർഡിങ്ങിനും അവർ കാണിച്ചിരുന്ന അർപ്പണബോധം അസൂയാവഹമാണ്. വസന്തയുടെ ശബ്ദത്തിലെ മാധുര്യം ഏതു പ്രായക്കാരെയും ആകർഷിക്കാൻ പോന്നതായിരുന്നു. സിനിമാ സംഗീതത്തിനപ്പുറം ലളിത സംഗീതവേദികളിലും അവർ തിളങ്ങി.

1980കൾക്ക് ശേഷം ബി വസന്തയുടെ സംഗീത ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സിനിമാ രംഗത്ത് പുതിയ ട്രെൻഡുകളും പുതിയ ശബ്ദങ്ങളും കടന്നുവന്നത് അവർക്ക് തിരിച്ചടിയായി. 1980 മുതൽ സിനിമകളിൽ അവസരങ്ങൾ ഗണ്യമായി കുറയാൻ തുടങ്ങി. ഇത് പല സീനിയർ

ഗായകർക്കും നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളിയായിരുന്നു. സംഗീത സംവിധായകരുടെ മാറുന്ന അഭിരുചികൾ വസന്തയെപ്പോലുള്ള പ്രതിഭകളെ പിന്നിലേക്ക് മാറ്റി. എങ്കിലും പഴയ ഗാനങ്ങളുടെ ജനപ്രീതിക്ക് ഒട്ടും കുറവ് വന്നില്ല. അവസരങ്ങൾ കുറഞ്ഞെങ്കിലും സംഗീതത്തോടുള്ള തന്റെ അഭിനിവേശം അവർ കൈവിട്ടില്ല. കച്ചേരികളിലും സ്റ്റേജ് ഷോകളിലും അവർ സജീവമായി പങ്കെടുത്തിരുന്നു. സിനിമാ ലോകത്തെ വിസ്മൃതി വസന്തയെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും ആ ശബ്ദം മലയാളികളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു.

ബി വസന്തയുടെ വ്യക്തിജീവിതം സംഗീതത്തെപ്പോലെ തന്നെ ലളിതമായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവർ വിനയം കൈവിട്ടില്ല. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയെ ഭരിച്ചിരുന്ന പല ഹിറ്റുകളും അവരുടെ ശബ്ദത്തിലായിരുന്നു. എന്നാൽ അതിന്റെ അഹങ്കാരമൊന്നും അവരിൽ പ്രകടമായിരുന്നില്ല. പുതിയ ഗായകർക്ക് അവർ എപ്പോഴും ഒരു വഴികാട്ടിയായിരുന്നു. സംഗീതം ഒരു തപസ്യയായി കൊണ്ടു നടന്ന വ്യക്തിത്വമാണ് വസന്തയുടേത്. ചെന്നൈയിലെ താമസം അവരുടെ സംഗീത ജീവിതത്തിന് കൂടുതൽ സൌകര്യങ്ങൾ നൽകി. അവിടെ വെച്ചാണ് അവർ പല വലിയ സംവിധായകരെയും പരിചയപ്പെട്ടത്. അച്ഛന്റെ ശിക്ഷണം അവരെ ഒരു നല്ല മനുഷ്യനായി വളരാനും സഹായിച്ചു. തന്റെ കരിയറിലെ കയറ്റിയിറക്കങ്ങളെ അവർ ഒരു യഥാർത്ഥ സംഗീതജ്ഞയുടെ പക്വതയോടെ നേരിട്ടു.

ഇന്ന് പഴയ ഗാനങ്ങൾ വീണ്ടും തരംഗമാവുമ്പോൾ വസന്തയുടെ പാട്ടുകൾക്ക് പ്രാധാന്യമേറുന്നു. റേഡിയോകളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും അവരുടെ ശബ്ദം ഇന്നും നിലനിൽക്കുന്നു. യവനസുന്ദരി, നദികളിൽ സുന്ദരി യമുന തുടങ്ങിയ പാട്ടുകൾ ഇന്നും റിയാലിറ്റി ഷോകളിൽ ആലപിക്കപ്പെടുന്നു. വസന്തയുടെ ആലാപന മികവിനെക്കുറിച്ച് ഇന്നും പഴയ തലമുറ വാചാലരാകുന്നു. അവരുടെ ഗാനങ്ങളിലെ ഈണവും വരികളും അത്രമേൽ മനോഹരമാണ്. ഇന്നും സംഗീതം പഠിക്കുന്നവർക്ക് വസന്തയുടെ ആലാപന ശൈലി ഒരു വലിയ പാഠപുസ്തകമാണ്. ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക അടയാളമായി ആ ഗാനങ്ങൾ എന്നും നിലനിൽക്കും. വസന്തയുടെ സംഗീത പൈതൃകം പുതിയ തലമുറയ്ക്കും ആവേശമാണ്. സംഗീത ചരിത്രത്തിൽ ബി വസന്തയുടെ സ്ഥാനം എപ്പോഴും സുരക്ഷിതമായിരിക്കും.

വസന്തമ്മയ്ക്ക് ആയിരം ആശംസകൾ നേരാം. ആ ശബ്ദം ഇനിയും നമ്മുടെ കാതുകളിൽ തേനൂറുന്ന മഴയായി പെയ്യട്ടെ. മറവിയിലേക്ക് മറയുന്ന പ്രതിഭകളെ ഓർമ്മിക്കുക എന്നത് കാലത്തിന്റെ കടമയാണ്. ബി വസന്ത എന്ന ഗായിക മലയാളികൾക്ക് നൽകിയ സുന്ദരമായ ഗാനങ്ങൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ പകർന്നു നൽകിയ ആ നാദമാധുരിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. സംഗീതത്തിന്റെ വസന്തകാലം എന്നും അവരുടെ പാട്ടുകളിലൂടെ പുനർജനിക്കട്ടെ. ഓരോ ഗാനവും വസന്തയുടെ കഠിനാധ്വാനത്തിന്റെയും പ്രതിഭയുടെയും ഫലമാണ്. നമുക്ക് ആ മഹത്തായ ഗായികയെ ആദരിക്കാം. അവരുടെ ഇനിയുള്ള ജീവിതം ആരോഗ്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളികളെന്നും വസന്താമ്മയെയും അവരുടെ പാട്ടുകളെയും സ്നേഹത്തോടെ സ്മരിക്കുക തന്നെ ചെയ്യും.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാന സംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, മനസ്സും മസ്തിഷ്കവും ഒന്നായിരിക്കുന്നുവെന്ന ശാസ്ത്രീയ പാതകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അനുഭവങ്ങൾ, മനസ്സും മനസ്സിന്റെ കണ്ണാടിയുമായി കുറച്ചു നേരം, മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എങ്ങനെ നേരിടാമെന്നും അടിസ്ഥാനമെന്തെന്നും സംബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി മാനസിക ലോകം കേൾക്കാം കരുണാസായി റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണി മുതൽ. മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
0: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യമാണ് എന്ന് കവിവാക്യം. സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആൾരൂപമാണ് അമ്മ എന്നതും കവിവാക്യം. ശരിയാണ്, ഒരമ്മ അവരുടെ ഏറ്റവും വലിയ സമ്മാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സത്യത്തിന് കാവ്യാത്മകമായൊരു ഭംഗി വരുന്നു. കുട്ടികളെക്കാൾ മഹത്തായ മറ്റൊരു സമ്മാനത്തെക്കുറിച്ചും ഒരമ്മയ്ക്കും വേറെ പറയുവാനാവില്ല. ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് ബുദ്ധിശക്തിയുള്ള കുട്ടികൾ. ബുദ്ധി എന്നത് എവിടെ നിന്നാണ് വരുന്നത്? അച്ഛന്റെയോ അമ്മയുടെയോ? നൂറ്റാണ്ടുകളായി നമ്മൾ ഊഹിച്ചതും സങ്കല്പിച്ചതും പരസ്പരം തമാശ പറഞ്ഞതുമായ ഈ ചോദ്യത്തിന് ആധുനിക മസ്തിഷ്ക ശാസ്ത്രം വളരെ വ്യക്തവും എന്നാൽ കൗതുകകരവുമായ ഒരു പുതിയ പഠനം നൽകുന്നു. മിടുക്കരായ കുട്ടികൾ, അത് അമ്മ നൽകിയ സമ്മാനമാണത്രേ. ഇതൊരു ജൈവപരമായ സത്യം തന്നെയാണോ? ഒരു അമ്മയുടെ ജനിതക കോഡ് എങ്ങനെയാണ് അടുത്ത തലമുറയുടെ ചിന്താശേഷിയുടെ ബ്ലൂ പ്രിന്റ് ആകുന്നത്? കൗതുകകരമായ പഠനമാണ്. നമ്മുടെ മനസ്സിൽ ജ്ഞാനത്തിന്റെ ഒരു വിളക്ക് കത്തുന്നുണ്ടെങ്കിൽ അതിന്റെ തിരിയും എണ്ണയും എവിടെ നിന്നാണ് വന്നത്? ബുദ്ധിശക്തിയെ നമ്മൾ പൊതുവെ പാരമ്പര്യം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാറുണ്ട്. എന്നാൽ ആ പാരമ്പര്യത്തിനുള്ളിൽ ഒരു നിശബ്ദ മത്സരം നടക്കുന്നുണ്ടായിരുന്നു എന്നറിയാമോ? ശാസ്ത്രലോകത്ത് വർദ്ധിച്ചു വരുന്ന പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത് കുട്ടികൾ അവരുടെ ബുദ്ധിശക്തിയുടെ സിംഹഭാഗവും പാരമ്പര്യമായി നേടുന്നത് അമ്മയിൽ നിന്നാണ് എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ചില അച്ഛന്മാർക്കൊരല്പം നിരാശ തോന്നിയേക്കാം. പക്ഷേ ഇതൊരു വ്യക്തിപരമായ ഇഷ്ടക്കേടല്ല, മറിച്ച് ജൈവശാസ്ത്രപരമായ ഒരു നിയമമാണ്. ഈ രഹസ്യത്തിന്റെ താക്കോൽ കണ്ടീഷൻഡ് ജീനുകൾ അഥവാ ഇംപ്രിന്റഡ് ജീനുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം ജീനുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ജീനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ എവിടെ നിന്നാണ് വന്നത് എന്നതിനെ ആശ്രയിച്ച്, അതായത് അച്ഛനിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ ലഭിച്ചത് എന്നതിനെ ആശ്രയിച്ച് അവയുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും. ഈ ജീനുകൾ ഒരു ഐഡന്റിറ്റി ലേബലോടെയാണ് വരുന്നത്. ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക ജീനുകൾ പ്രധാനമായും കാണപ്പെടുന്നത് എക്സ് ക്രോമോസോമുകളിലാണ്. നമ്മുടെ ജീവിതാവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്ന 23 ജോഡി ക്രോമോസോമുകളിൽ ലിംഗം നിർണയിക്കുന്ന ക്രോമോസോമുകളാണല്ലോ എക്സ് വൈ ക്രോമോസോമുകൾ. ഇവിടെയാണ് കണക്ക് ലളിതമാകുന്നത്. സ്ത്രീകൾക്ക് 2 X ക്രോമോസോമുകളുണ്ട്, പുരുഷന്മാർക്ക് 1 X ക്രോമോസോമും 1 Y ക്രോമോസോമുമാണ് ഉള്ളത്. ഒരു കുഞ്ഞിന് എപ്പോഴും അമ്മയിൽ നിന്ന് 1 X ക്രോമോസോം ലഭിക്കും. കുഞ്ഞ് പെണ്ണാണെങ്കിൽ അച്ഛനിൽ നിന്ന് 1 X ക്രോമോസോമും കൂടി ലഭിച്ച് XX ആകും. കുഞ്ഞാണാണെങ്കിൽ അച്ഛനിൽ നിന്ന് Y ക്രോമോസോം ലഭിച്ച് XY ആകും. ഏറ്റവും നിർണായകമായ ബുദ്ധിശക്തി ജീനുകൾ സ്ഥിതി ചെയ്യുന്ന ഈ എക്സ് ക്രോമോസോമുകൾ അമ്മയിൽ നിന്ന് ലഭിക്കാൻ 2 സാധ്യതകളുണ്ട്. അതായത് അമ്മയ്ക്ക് 2 X ക്രോമോസോമുകൾ ഉള്ളതിനാൽ ജനിതക സാധ്യതകൾ അമ്മയ്ക്ക് അനുകൂലമായി മാറുന്നു. ഇരട്ടത്താക്കോലുള്ള ഒരു വാതിൽ പോലെയാണ് ഇത്. ബുദ്ധിയുടെ വാതിൽ തുറക്കാനുള്ള പ്രധാന താക്കോൽ അമ്മയുടെ കൈവശമാണ്. ഇതിന് ഒരു പരിണാമപരമായ കാരണവുമുണ്ട്. അമ്മയാണ് കുഞ്ഞിന് ലോകവുമായുള്ള ആദ്യത്തെ ബന്ധം. കുഞ്ഞിന്റെ ആദ്യത്തെ സുരക്ഷിത താവളവും അമ്മയാണ്.

നമ്മുടെ തലച്ചോറിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ചിന്ത, ഓർമ്മ, യുക്തിപരമായ തീരുമാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം എങ്ങനെ വികസിക്കുന്നു എന്നതിലാണ് അമ്മയുടെ ജീനുകൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. ഗവേഷകർ ബ്രെയിൻ ഇമേജിംഗ് അഥവാ മസ്തിഷ്ക സ്കാൻ സാങ്കേതിക വിദ്യകളും ജനിതക മാപ്പിംഗും ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി. തലച്ചോറിലെ കോർട്ടെക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ചിന്താശേഷിക്ക് അടിത്തറയിടുന്ന ചില മേഖലകൾ അമ്മയുടെ ജീനുകളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അച്ഛൻ തീർച്ചയായും സംഭാവന ചെയ്യുന്നുണ്ട്. അച്ഛനിൽ നിന്ന് വരുന്ന ജീനുകൾ പലപ്പോഴും വികാരങ്ങൾ, സഹജവാസനകൾ, ചില സ്വഭാവ സവിശേഷതകൾ എന്നിവയെ സഹായിക്കുന്നു. എന്നാൽ തലച്ചോറിന്റെ കോർ കോഗ്നിറ്റീവ് ബ്ലൂ പ്രിന്റിൽ അഥവാ പ്രധാന വൈജ്ഞാനിക രൂപരേഖയിൽ അമ്മയുടെ ജനിതക കോഡിനാണ് കൂടുതൽ സ്വാധീനം.

ബലഹീനം. ഇതിനെ ഒരു കെട്ടിട നിർമ്മാണവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. കെട്ടിടത്തിന്റെ അടിത്തറയും പ്രധാന തൂണുകളും രൂപകൽപ്പനയും അമ്മയുടെ ജീനുകളാണ് നൽകുന്നത്. അച്ഛന്റെ ജീനുകൾ കെട്ടിടത്തിന്റെ അലങ്കാരങ്ങൾ, വാതിൽ, ജനൽ പോലുള്ള മറ്റ് സഹായ ഘടകങ്ങൾ നൽകുന്നു. കെട്ടിടം നിലനിൽക്കുന്നതിനും മനോഹരമാകുന്നതിനും എല്ലാം അത്യാവശ്യമാണ്. എങ്കിലും കെട്ടിടത്തിന്റെ ബലം നിർണയിക്കുന്നത് അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രത്തിലെ മിടുക്ക്, യുക്തിപരമായ വേഗത, ഓർമ്മശക്തിയുടെ ആഴം എന്നിവയെല്ലാം അമ്മയിൽ നിന്ന് ലഭിച്ച ജൈവപരമായ മൂലധനമാണ് അഥവാ ബയോളജിക്കൽ ക്യാപിറ്റലാണെന്ന് മറന്നുപോകരുത്. ശാസ്ത്രം ഇവിടെ വെച്ച് നിർത്തുന്നില്ല. ബുദ്ധിശക്തി എന്നത് വെറും ജനിതകത്തിന്റെ മാത്രം ഫലമല്ല, അത് വളർത്തപ്പെടുന്ന അന്തരീക്ഷം, അതായത് നർച്ചർ കൂടിയാണ്. ഇവിടെയും അമ്മയുടെ പങ്ക് അളവറ്റതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ വൈകാരികവും പഠനപരവുമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ അമ്മമാർക്ക് അതിപ്രധാനമായ പങ്കുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം അഥവാ ഇമോഷണൽ ബോണ്ട് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. അമ്മയുടെ ശ്രദ്ധ, പ്രോത്സാഹനം, സംസാരിക്കുന്ന രീതി, വൈകാരികമായ പ്രതികരണം എന്നിവയെല്ലാം തലച്ചോറിലെ ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്തുന്നു. നമ്മളിതിനെ എപ്പിജനറ്റിക്സ് എന്ന് വിളിക്കുന്നു. ജനിതക കോഡ് മാറാതിരിക്കുമ്പോൾ തന്നെ ഏത് ജീനുകൾ പ്രവർത്തിക്കണം, ഏത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അമ്മ നൽകുന്ന സുരക്ഷിതമായ അന്തരീക്ഷം, കൗതുകം വളർത്തുന്ന ഇടപെടലുകൾ എന്നിവയെല്ലാം കുഞ്ഞിന്റെ ജനിതക സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ തലച്ചോറിനെ പഠിപ്പിക്കുന്നു. അതായത് അമ്മ ജനിതകമായി നൽകിയ ബുദ്ധിയുടെ വിത്ത് അഥവാ സീഡ് ഓഫ് ഇന്റലിജൻസ്, അമ്മ തന്നെ നൽകുന്ന സ്നേഹവും പ്രോത്സാഹനവും എന്ന വളത്തിലൂടെയാണ് പൂർണ്ണമായി വൃക്ഷമായി വളരുന്നത്. ഈ ഇരട്ട സ്വാധീനം, അതായത് ജനിതക ബ്ലൂ പ്രിന്റും ആദ്യകാല വൈകാരിക പിന്തുണയും ചേരുമ്പോഴാണ് ഒരു കുട്ടി അതിന്റെ പൂർണ്ണമായ വൈജ്ഞാനിക ശേഷിയിൽ എത്തുന്നത്.

പഠനങ്ങൾ അക്കമിട്ട് നിർത്തുന്നത് ഇതാണ്. ബുദ്ധിശക്തി അത് മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ജൈവപരമായ സമ്മാനമാണ്. നിങ്ങളുടെ മക്കൾ കണക്കിൽ മിടുക്ക് കാണിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ, അവിടെയെല്ലാം അമ്മയുടെ എക്സ് ക്രോമോസോമിലെ ആ നിഗൂഢമായ കണ്ടീഷൻഡ് ജീനുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത് വെറും സ്നേഹവും ലാളനയും മാത്രമല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തലച്ചോറിന്റെ ശക്തിയാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും അറിയുക, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകിയത് കേവലം ലാളന മാത്രമല്ല, അവരുടെ ഭാവി ലോകത്തെ ചിന്തിക്കാനും ഓർമ്മിക്കാനും യുക്തിപരമായി വിലയിരുത്താനുമുള്ള അടിസ്ഥാന ഉപകരണമാണ് നിങ്ങൾ നൽകിയത്. മാതൃത്വത്തിന്റെ ഈ ജൈവപരമായ സത്യത്തെ നമുക്ക് ആഘോഷിക്കാം. കുട്ടികളുടെ വിജയത്തിന്റെ ഓരോ നിമിഷത്തിലും അവർ ആദ്യം നന്ദി പറയേണ്ടത് ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ ബുദ്ധിപരമായ മൂലധനം നൽകിയ ആ അമ്മയോടായിരിക്കും. സ്നേഹം അത് കവിത മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ അടുത്ത തലമുറയുടെ ബുദ്ധിയെ നിർണയിക്കുന്ന ജീവന്റെ ശാസ്ത്രമാണ്. ഈ സത്യം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ സൗന്ദര്യവും ആഴവും നൽകുക തന്നെ ചെയ്യും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കെത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.
0: അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ടി യു കുരുവിള, കെ പി ഉണ്ണികൃഷ്ണൻ, കെ പി ധനബാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാല അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് 4 വരെ അപേക്ഷിക്കാം. HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി 3-ാം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74054, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23228 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114560 രൂപയും ഗ്രാമിന് 14320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കുവേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി N ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധനവില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജമേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 2 സഞ്ചരിക്കുന്നു. 1793 June 2, ഫ്രാൻസിൽ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നു. ഭീകരതയായിരിക്കും പുതിയ ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോബ്സ്പിയർ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നത്. ഭീകര ഭരണകാലത്ത് 17,000 പേർ ഔദ്യോഗികമായി വധിക്കപ്പെട്ടു. ചോരപ്പുഴകൾ നിത്യ സംഭവമായി. 1966 June 2, നാസയുടെ സൗരയൂഥ പര്യവേക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സർവേയർ ദൗത്യങ്ങളിൽ ആദ്യത്തേത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 1953 ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ നാൾവഴിയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2nd Elizabeth രാജ്ഞിയുടെ കിരീടധാരണം ദേ നടക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, എംഎസ്എംഇകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം 1 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഈടരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്രയോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിത വീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: ബൈസിക്കിൾ എന്ന പദം ഫ്രഞ്ച് ഭാഷയുടേതാണ്. എന്നാൽ ജർമ്മൻ ഡാൻഡിഫോസ് അഥവാ വുഡൻ ലോഫ് മെഷീനാണ് സൈക്കിളിന്റെ പ്രാക്രൂപം. മെക്കാനിക്കലി പ്രൊപ്പൽഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്നത്തെ സൈക്കിൾ 1839 സ്കോട്ട്ലാൻഡിലെ ഒരു ഇരുമ്പ് പണിക്കാരൻ കിർക്ക് പാട്രിക് മാക്മില്ലനാണ് കണ്ടുപിടിച്ചത്. 1890 സൈക്കിളിന്റെ സുവർണകാലം. 19th century കുതിര സവാരിയേക്കാൾ മാനം സൈക്കിൾ സവാരിക്കായിരുന്നു. ദ ഡെയിലി ന്യൂസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിലായിരുന്നു ബൈസൈക്കിൾ എന്ന വാക്ക് ആദ്യം അച്ചടിക്കപ്പെട്ടത്. 1F6B2 ആണ് സൈക്കിളിന്റെ ഹെക്സാഡെസിമൽ കോഡ്. പണ്ടെങ്ങോ കോഴിക്കോടിന്റെ തെരുവീഥിയിലൂടെ ഘോഷയാത്രയായി ആളുകൾ ജവഹർലാൽ നെഹ്റുവിനെ ആനയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നടന്നു നീങ്ങവേ സാധാരണക്കാരനായ ഒരാൾ സൈക്കിളിൽ പോകുന്നത് കണ്ട് കൗതുകം തോന്നിയ ജവഹർലാൽ അയാളിൽ നിന്നും സൈക്കിൾ വാങ്ങി അല്പദൂരം ഓടിച്ചു. ആളുകൾ കൈയടിച്ചു. നെഹ്റു സൈക്കിൾ വാങ്ങിയ ആ സാധാരണക്കാരൻ സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു. സാധുവായ കൃഷ്ണപിള്ള എന്ന കമ്മ്യൂണിസ്റ്റിനെ പക്ഷേ പ്രഭുവായ നെഹ്റു എന്ന സോഷ്യലിസ്റ്റിന് മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയില്ല.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
0: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ഹാസ്യകവിയായിരുന്ന ചെമ്മനം ചാക്കോ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം പ്രസന്നകുമാർ. കടപ്പാട്, അമ്മയോർമ്മ.
2: എന്റെ അമ്മേ, നീ ഇപ്പോൾ എവിടെയാണ്? 35-ാം വയസ്സിൽ നീ നൊന്തുപെറ്റ നിന്റെ മകൻ ചാക്കോച്ചൻ ഈ ഭൂമിയിൽ ജീവിച്ചതിന് 1000 പൂർണ്ണചന്ദ്രന്മാർ സാക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു. 1926 March 7 പുലർവേളയിൽ നിന്റെ നെഞ്ചിന്റെ ചൂടുപറ്റിക്കിടന്ന് മുലപ്പാൽ നുണഞ്ഞവൻ ഇന്നിതാ ജീവിതത്തിന്റെ സായന്തനത്തിൽ നിന്നുകൊണ്ട് നുറുങ്ങുന്ന ഹൃദയത്തോടെ ചോദിക്കുന്നു, എന്റെ അമ്മേ, നീ ഇപ്പോൾ എവിടെയാണ്? പിഞ്ചുകുഞ്ഞായിരിക്കുമ്പോഴും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം എനിക്ക് വാത്സല്യങ്ങൾ തന്ന്, സ്നേഹവാത്സല്യങ്ങൾ മാത്രം തന്ന് എന്റെ അമ്മേ, 50 നീ എനിക്ക് വേണ്ടി ജീവിച്ചിട്ട് ലോക യവനികൾക്കുള്ളിൽ മറിഞ്ഞു. എന്റെ അമ്മേ, നിന്നെ ഒന്ന് കാണാൻ, ഒരിക്കൽ കൂടിയെങ്കിലും കാണാൻ ഈ 85 എനിക്ക് എന്ത് കൊതിയാണമ്മേ. ലോക യവനികയുടെ പിന്നിലേക്ക് വരുമ്പോൾ എന്റെ അമ്മേ, എനിക്ക് നിന്നെ കാണാൻ കഴിയാതിരിക്കുമോ? ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളവളാണ് നീ. പക്ഷെ ജീവിതം എന്താണെന്ന് മനസ്സിലാകാതെ കുഴങ്ങി നിൽക്കുകയാണല്ലോ എന്റെ അമ്മേ ഇന്ന് ഞാൻ. നിന്റെ നെഞ്ചിന്റെ ചൂടേൽക്കുന്ന ശിശുവിനെ പോലെ എന്റെ അമ്മേ, അങ്ങ് വരുമ്പോൾ എനിക്ക് നിന്നരികിൽ കിടക്കുവാനായിരുന്നെങ്കിൽ.
0: നിങ്ങൾ കേട്ടത് പ്രശസ്ത ഹാസ്യകവിയായ ചെമ്മനം ചാക്കോ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് പ്രസന്നകുമാർ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട്, അമ്മയോർമ്മ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണേട്ടാ ഒരു 5000 രൂപ കടം തരുമോ? അടുത്ത മാസം ശമ്പളത്തിൽ പിടിച്ചോ. ഇവരുമ്പ ഡ്രസ് നിന്ന് ഡാൻസേഴ്സാ. അയ്യോ, പക്ഷെ ഇവര് ഫൈറ്റേഴ്സ് ഒന്നും ഞാൻ അറിഞ്ഞില്ല.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഭിക്ഷാടകരെ ഭിക്ഷ കൊടുത്ത് വീണ്ടും ഭിക്ഷാടകരാക്കരുത്. അവരെ തൊഴിലധിഷ്ഠിതമായി പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. ഭിക്ഷാടന നിരോധനാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
2: പള്ളിയിൽ വിളക്ക് കത്തിക്കുന്ന ആളെ ഒരു ബാലൻ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. മേൽക്കൂരയിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന ഓരോ വിളക്കും കത്തിച്ചു കഴിഞ്ഞ് കൈവിടുമ്പോൾ അത് അങ്ങോട്ടും ആടുന്നു. ഓരോ പ്രാവശ്യം കൈവിടുമ്പോൾ വിളക്കാടുന്നതിനെടുക്കുന്ന സമയം ഒരുപോലെയാണെന്ന് ബാലൻ കണക്കുകൂട്ടി. തന്റെ കണക്കുകൂട്ടൽ ശരിയാണോ എന്നറിയാൻ വീട്ടിലെത്തി ചരടിൽ ഈയഗോളങ്ങൾ കെട്ടിത്തൂക്കി പരീക്ഷണങ്ങൾ തുടങ്ങി. പക്ഷേ സമയം കൃത്യമായി കണക്കാക്കണമെങ്കിൽ വാച്ച് വേണം. അന്ന് വാച്ച് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. പിന്നെന്ത് ചെയ്യും? ബാലൻ സ്വന്തം നാടിമിടിപ്പിനെ വാച്ചായി പരിഗണിച്ച് ഈയഗോളങ്ങളുടെ ആട്ടത്തിന്റെ സമയമളന്നു. ഈയഗോളങ്ങളുടെ വലിപ്പം ആടാനെടുക്കുന്ന സമയത്തെ ബാധിക്കുന്നില്ല. എന്നാൽ ചരടിന്റെ നീളം മാറുന്നതനുസരിച്ച് സമയം മാറുന്നു. നിരീക്ഷണവും പരീക്ഷണവും വിജയിച്ചിരിക്കുന്നു. പെൻഡുലത്തിന്റെ തത്വം മനസ്സിലാക്കി ആവിഷ്കരിച്ച ബാലന്റെ പേര് ഗലീലിയോ എന്നായിരുന്നു. പിസ ദേവാലയത്തിലെ പള്ളിവിളക്കിൽ നിന്ന് പെൻഡുലത്തിലേക്കുള്ള ആ പ്രയാണം അവിസ്മരണീയമായ അനേകം കണ്ടെത്തലുകൾക്ക് കാരണമായി തീർന്നു. വിശേഷണ സാഹിത്യത്തിന്റെ അകമ്പടിയോടെ പറഞ്ഞാൽ, ആകാശത്തിന്റെ താക്കോൽ ദൈവം ഗലീലിയോയുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്. അതുവരെ അടഞ്ഞുകിടന്ന ആകാശത്തിന്റെ വാതായനങ്ങൾ ഓരോന്നായി ഗലീലിയോ ഭൂമിയുടെ കണ്ണുകൾക്ക് മുന്നിൽ തുറന്നിട്ടു. മതവിദ്യാഭ്യാസം പാടെ ഉപേക്ഷിച്ചാണ് ഗലീലിയോ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായത് എന്നത് ചരിത്രം. പെൻഡുലത്തിന്റെ ദോലനം നാഡീസ്പന്ദനത്തിലൂടെ കണക്കാക്കാമെങ്കിൽ തിരിച്ചും ആകാമെന്ന തത്വം ഉപയോഗിച്ച് ഗലീലിയോ പൾസ് മീറ്റർ കണ്ടുപിടിച്ചു. ഡോക്ടർമാർക്ക് ഇത് വളരെയേറെ പ്രയോജനമായി. അരിസ്റ്റോട്ടിലിന്റെ അനുമാനങ്ങളോട് പലതിലും ഗലീലിയോ വിയോജിച്ചു. കോപ്പർണിക്കസിനോട് അങ്ങേയറ്റം യോജിക്കുകയും ചെയ്തു. ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നുവെന്നത് മതനിന്ദയാണെന്നും ദൈവത്തിന്റെ അധികാരപരിധിയെ ചോദ്യം ചെയ്യുന്നതാണെന്നും പൗരോഹിത്യ സമൂഹം വാദിച്ചു. ഗലീലിയോയെ കൊണ്ട് മതം മാപ്പു പറയിച്ചു. മതം ഗലീലിയോയെ കൊന്നു എന്ന് പറയുന്നതാവും ശരി. ഗ്രാമപ്രദേശത്ത് ഏകാന്തവാസം അനുഭവിക്കേണ്ടി വന്ന ഗലീലിയോ ഫ്ലോറൻസിൽ പോയി സ്വതന്ത്രമായി ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയെങ്കിലും പോപ്പ് അനുവദിച്ചില്ല. അന്ധവിശ്വാസം ജയിച്ചു. ശാസ്ത്രജ്ഞൻ ജീവിതത്തിൽ തോറ്റു. പക്ഷെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും ഈ ലോകം പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഗലീലിയോയുടെ കൃതികൾ മതവിശ്വാസികൾ പോലും വായിക്കാൻ തുടങ്ങിയത് പോപ്പിനെ ചൊടിപ്പിച്ചു. ദ ഡയലോഗ് കൺസേണിംഗ് ദ ടു ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്ന പുസ്തകം പോപ്പ് നിരോധിച്ചു. പക്ഷെ ഒരു മതത്തിനും ശാസ്ത്രത്തെ നിരോധിക്കാനാവില്ല. ശാസ്ത്രം സത്യമാണ്, അന്ധമല്ല. അതേത് മറയും നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഗലീലിയോയുടെ കൃതികൾ ഇതര ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്നും അവ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്വേഷണ കമ്മീഷന് മുന്നിൽ മാപ്പപേക്ഷിക്കാൻ നിൽക്കുമ്പോഴും അടുത്തുനിന്നവരോട് ഗലീലിയോ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്രേ, മാപ്പ് പറയുന്നത് ജീവൻ നിലനിർത്താനാണ്, മതത്തെ പേടിച്ചിട്ടാണ്. എത്ര വട്ടം മാപ്പ് പറയിപ്പിച്ചാലും സത്യം സത്യം തന്നെയാണ്. ഭൂമി സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ കരുണാസായി റേഡിയോ പഴവില്ലുപോലെ മനസ്സോട് ചേർത്ത്.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: 1857 1857 1857 ഇന്നേക്ക് 133 വർഷം മുമ്പ് നടന്ന, നമ്മുടെ ഭാരത തലസ്ഥാനത്ത് നടന്ന ഒരു നവീന മഹാഭാരത കഥ. ഇതിൽ ദുര്യോധനുണ്ട്, കർണനുണ്ട്, ശകുനിയുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, ധർമ്മപുത്രരുണ്ട്, ഭീമസേനും അർജുനുമുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയല്ല, ഇന്ത്യൻ ജനത. ഇന്ത്യൻ ജനത എന്ന ശ്രീകൃഷ്ണൻ. ഒരു പ്രധാന കഥാപാത്രം ഇല്ല, ദ്രൗപദി. കുന്തിയമ്മയുണ്ട്, പക്ഷേ പാണ്ഡവരുടെ അമ്മയല്ല ആ കുന്തിയമ്മ, നമ്മുടെ എല്ലാവരുടെ അമ്മ ഭാരതാംബ. ഭാരത തലസ്ഥാനത്ത് നടന്ന ഈ പുതിയ മഹാഭാരത കഥയ്ക്ക് ഞാനൊരു പുതിയ പേരിടുകയാണ്, 1857 ഇരുളിന്റെ ജയിലഴിക്ക് പുറത്തു വരാൻ പ്രകാശം വേർപ്പുമുട്ടുന്ന നേരം.

ഒടും തണുപ്പ്. ഡൽഹിയിലെ പൗരജനങ്ങൾ ഉറക്കമുണർന്നിട്ടില്ല. കൂലിരുട്ടിന്റെ കരിമ്പടം മുതച്ച് ഡൽഹി ചെങ്കോട്ട തലയുയർത്ത് നിൽക്കുന്നു. വിളവ് നോക്കാൻ പാടക്കരയിൽ എത്തുന്ന വൃദ്ധ കൃഷിക്കാരനെ പോലെ റെഡ് ഫോർട്ടിലെ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് ക്ഷീണിച്ച് പാവം ഇതാ നിന്നുറങ്ങുന്നു. തോക്കും തൂക്കി മുഖം കുമ്പിട്ട് നിന്നുറങ്ങുന്നു. ഒരു കരിയില ഞെട്ടറ്റ് വീണു. ഇളം കാറ്റിലൂടെ ആ കരിയില ഇഴഞ്ഞു നടന്നപ്പോൾ അതിനുണ്ടായ നേരിയ ശബ്ദം കേട്ട് ആ പാറാവുകാരൻ ഞെട്ടി ഉണർന്നു. അയാൾ തോക്കെടുത്തു. അയാൾ തോക്ക് ചൂണ്ടി. കരിയില, കരിയില. പാവം പാറാവുകാരൻ കണ്ടില്ല ഒരാൾ ആ ഗേറ്റിൽ കടന്ന് വലിഞ്ഞു കയറി അകത്ത് ചാടി വീണു. അതിശക്തനായൊരു മധ്യവയസ്കൻ, തിളക്കമുള്ള കണ്ണുകൾ, കൊമ്പൻ മീശ. അയാൾ ചുറ്റും കണ്ണോടിക്കുന്നു. മെല്ലെ മെല്ലെ മുമ്പോട്ട് നീങ്ങി ബഹദൂർ ഷാ തിരുമേനി പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ശയ്യാഗ്രഹത്തിണ്ണയിൽ അയാൾ കുതിച്ചു ചാടി വീണു. വാതിലിൽ മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു. ആ വാതിൽ തുറക്കപ്പെട്ടു. ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു, ആരാ ആരാത്? അടിയൻ ഒരു ഇന്ത്യൻ ശിപായി, ഒരു പട്ടാളക്കാരൻ. എന്താ, എന്ത് വേണം? തമ്പുരാന് മുഖം കാണിക്കാൻ വന്നതാണ്. കളൻ, കളൻ, കളൻ, കളൻ. ബഹളം കൂട്ടരുത്, ബഹളം കൂട്ടരുത്. ഞാൻ കള്ളനല്ല, ബഹദൂർ ഷാ തമ്പുരാന്റെ ഒരു അഭ്യുദയകാംക്ഷി, ഒരു സന്തോഷ വർത്തമാനം തിരുമനസ് ഉണർത്തിക്കാൻ വന്നതാണ്.

0: അടിയനോട് തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. അടിയൻ ഒരു ഇന്ത്യൻ സൈനികനാണ്, ശിപായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ബാരക്ക് നിന്ന് ഒളിച്ചോടി വന്നതാണ്. ഒരു സന്തോഷ വർത്തമാനം തിരുമനെ സുണർത്തിക്കാൻ വന്നതാണ്.
1: എന്ത് എന്ത് സന്തോഷ വർത്തമാനം?
0: തിരുമേനി അവിടുന്ന് വീണ്ടും ഭാരത ചക്രവർത്തി ആവാൻ പോകുന്നു.
1: അവിടുന്ന് വീണ്ടും ഡൽഹി ചക്രവർത്തി ആകാൻ പോകുന്നു. അങ്ങേ വീണ്ടും ഡൽഹി സിംഹാസനത്തിൽ ഇരുത്താൻ പോകുന്നു.
2: ആര്? ബ്രിട്ടീഷ് കമ്പനിയോ?
1: അല്ലേ, ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളം, കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ ശിപായികൾ. തിരുമേനി, പാളയത്തിൽ പട തുടങ്ങി. തിരുമേനി, ഇന്ത്യൻ ശിപായികൾ ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. അവരിങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങേ കാണാൻ വരുന്നുണ്ട്. അവർ യമുനാ നദി കടന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്.
0: നീ ഭ്രാന്ത് പറയുന്നോടാ?
1: ഭ്രാന്തല്ല തിരുമേനി, ഭ്രാന്തല്ല. അടിയൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുമ്പേ വന്നതാണ്. അവർ പാടുന്നത്, അവർ വിളിച്ചു പാടുന്നത് ഞാൻ കേട്ടു.

0: ഇനിവരി അവരിങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അവരെന്തിനും ഇങ്ങോട്ട് വരുന്നു. അങ്ങേ വീണ്ടും ഡൽഹി ചക്രവർത്തിയായി വാഴിക്കാണ്.
1: എടാ ശിവായി, എനിക്ക് ഭയമാകുന്നു, എനിക്ക് ഭയമാകുന്നു. നീ ആ വാതിൽ അടച്ചേ, ആ വാതിൽ അടച്ചേ.
0: ശിവായി ചെന്നു വാതിൽ അടച്ചു. 1857 കാലം ഇന്ത്യയിൽ മുഗൾ വംശഭരണം നിലംപതിച്ച കാലം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരത തലസ്ഥാനം ഉൾപ്പെടെ എല്ലാ ഭരണ കേന്ദ്രങ്ങളിലും കാൽച്ചവിട്ട് അമർത്തിയ കാലം. 1555 ബാബറിൽ നിന്ന് ആരംഭിച്ച് മുഗൾ വംശാധിപത്യം 3 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചു. അതാണല്ലോ ചരിത്രം. ബാബറിന്റെ മകൻ ഹുമയൂൺ, ഹുമയൂണിന്റെ മകൻ അക്ബർ, മഹാനായ അക്ബർ, അക്ബറിന്റെ മകൻ ജഹാംഗീർ, ജഹാംഗീറിന്റെ മകൻ ഷാജഹാൻ, ഷാജഹാന്റെ മകൻ ഔറംഗസീബ്. ഔറംഗസീബിന്റെ അബദ്ധജടിലമായ ഭരണത്തോടെ മുഗൾ വംശാധിപത്യം മണ്ണുകപ്പി. ആ കാലയളവിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ കഥ. ഔറംഗസീബിന് ശേഷം വന്ന ഡൽഹി രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിന്റെ പാവകളായ പാവത്തന്മാരായിരുന്നു. അതിൽ അവസാനത്തെ പാവയാണ് നാം ഇപ്പോൾ കണ്ടത്, ബഹദൂർ ഷാ. പക്ഷെ പടർന്നു പന്തലിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ആഞ്ഞടിച്ച ഭാരതീയ ബഹുജന രോഷക്കൊടുങ്കാറ്റ് 1-ാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തേജസ് പുലിംഗങ്ങൾ വാരി വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ഇന്ത്യൻ ചക്രവർത്തിയെ അധികാരത്തിലേറ്റണം. അതിനവർ വരികയാണ്. അവർ അതിന് കണ്ടെത്തിയത് ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ നിഴലായി വെറും പാവയായി കഴിഞ്ഞ ബഹദൂർ ഷാ എന്ന പാവത്താനിയാണ്. ദൂരം കേൾക്കുന്നു, പട്ടാളം വിളിച്ചു പാടുന്നു, ദൂരം കേൾക്കുന്നു.

ഷിബായി വാതിൽ തുറന്നു, പുറത്തേക്ക് പോയി. പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നു. തിരുമനസെ അവരും എത്തിക്കഴിഞ്ഞു. ആ സൈന്യ വ്യൂഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പട്ടാളം മാത്രമല്ല, നാട്ടുകാരൊന്നടങ്കം

ചക്രവർത്തിയോടൊപ്പം ഉണ്ട്. അങ്ങനെ ചക്രവർത്തിയായി വാഴിക്കാൻ അവരിങ്ങോട്ട് വരികയാണ്. എടാ ശിവായി, നമുക്കിനി വയസ്സ് കാലത്ത് ചക്രവർത്തി ആകണ്ട. കമ്പനിക്കാരിൽ നിന്ന് പെൻഷൻ പറ്റി ശേഷിച്ച കാലം കട്ടിച്ചും കഴിഞ്ഞു കൂടിയാ മതി. എടാ ശിവായി, ഈ നാട്ടുകാരും പട്ടാളക്കാരും വിചാരിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റുമോ? നിനക്കറിയാമോ ചരിത്രം? ഇന്നേക്ക് 100 വർഷം മുമ്പ് 1757 ആ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാളിലെ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാൾ നവാബിന് 60,000 കാലാൾപ്പട ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് കമാൻഡർ റോബർട്ട് ക്ലൈവ് വെറും 3,000 കാലാൾപ്പടയുമായി ചെന്ന് വില്ലങ്കോട്ട തിരിച്ചു പിടിച്ചില്ലേ? അതാണ് ചരിത്രം. തിരുമനസേ, അത് കളി വേറെ. ആ കള്ള മിർജാഫറില്ലേ, നയവഞ്ചകനായ കള്ള മിർജാഫർ, അവൻ ബ്രിട്ടീഷുകാരോട് കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ ആ യുദ്ധം പരാജയപ്പെട്ടത്?

0: തിരുമേനി, ബംഗാൾ നവാബ് സിറാജ് ദൗള ബ്രിട്ടീഷുകാരുടെ വില്യം കോട്ട കൈവശപ്പെടുത്തി, അങ്ങക്ക് ഓർമ്മയില്ലേ? ഈ പ്ലാസി യുദ്ധത്തിന് ഒരു വർഷം മുമ്പ് നവാബിന്റെ സൈന്യം കോട്ട വളയുന്നു എന്ന് കണ്ടപ്പോഴേക്ക് ഈ ധീരശൂര പരാക്രമശാലികൾ ബ്രിട്ടീഷ് സൈന്യം ഗവർണർ ഉൾപ്പെടെ സകല സായിപ്പന്മാരും മദാമ്മമാരും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും എല്ലാം ഓടി ഓടിച്ചത് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷേ കോട്ടയ്ക്കകത്തൊരു 146 എണ്ണത്തിന് നവാബിന് കിട്ടി. 146 സായിപ്പന്മാര് നവാബ് 146 എണ്ണത്തിലും പിടികൂടി ഒരറയ്ക്കകത്ത് അങ്ങോട്ട് അടച്ചു. ഒരു ചെറിയ അറ, 5.5 മീറ്റർ നീളം, 4.5 മീറ്റർ വീതി. ആ കൊച്ചുമുറിക്കുള്ളിൽ 146 എണ്ണത്തിന് മത്തി വാരി അടുക്കുന്ന പോലെ അങ്ങോട്ട് അടുക്കി അത് പൂട്ടി. അറ പൂട്ടിയിട്ടു. ഒരു രാത്രി അവിടെ ഇട്ടിരുന്നു. രാവിലെ തുറന്നു നോക്കുമ്പോൾ എന്റെ തിരുമേനി എത്രയായിരുന്നു ദിനശേഷിപ്പ്? വെറും 24. തിരുമേനി, ഇന്ത്യക്കാരന്റെ കൈയുടെ കയ്യൂക്ക് ബ്രിട്ടീഷുകാർക്ക് അറിയാം. തിരുമേനി ഇന്ന് വീണ്ടും ഇന്ത്യൻ ചക്രവർത്തിയാകാൻ പോവുകയാണ്. ഓ ഇന്ത്യൻ ചക്രവർത്തി, എടാ ഇന്ത്യൻ ശിപായിക്ക് ഇനി ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. വയസ്സ് കാലത്ത് നമ്മ ഇതിനൊന്നും നിങ്ങൾ ആരും വലിച്ചഴിക്കരുത്. നാം ഇതിനില്ല. ഇതിനിടയ്ക്ക് പർദ അണിഞ്ഞൊരു സ്ത്രീ മുമ്പോട്ട് വന്നു. ബഹദൂർ ഷായുടെ പിന്നിൽ വന്ന് പറ്റിച്ചേർന്നു വന്നു. ബീഗം ബഹദൂർ ഷാ, ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? ഈ ശിപായി പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അയാൾ പറയുന്നത് നല്ല കാര്യമല്ലേ? അവിടുന്ന് ഭാരത ചക്രവർത്തി ആവണം.
0: ബീഗം, നിനക്കറിയില്ല, ബ്രിട്ടീഷുകാർ സർവശക്തരാണ്, സർവശക്തരാണ്. അവരെ തോൽപ്പിക്കാനാവില്ല. എത്രയെത്ര ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, എത്രയെത്ര ഇന്ത്യൻ ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, ഒന്നും ഫലിച്ചില്ല, ഒന്നും ഫലിച്ചില്ല. നിനക്കറിയാവോ പഴശ്ശിരാജാവിനെ? ആ മലബാർകാരൻ രാജാവ് പഴശ്ശിരാജ, ആദ്യകാലത്ത് അയാൾ ബ്രിട്ടീഷുകാരുടെ ചങ്ങാതിയായിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പടയോട്ടം നടത്തിയപ്പോൾ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. അതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി. പക്ഷേ ബ്രിട്ടീഷുകാർ ചതിയന്മാരല്ലേ, ചതിയന്മാർ. പഴശ്ശിരാജാവായിട്ടുള്ള സന്ധിവ്യവസ്ഥ ഒന്നും അവർ പാലിച്ചില്ല. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. പഴശ്ശിരാജാവ് 100 തവണയാണ് ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചത്, തോൽപ്പിച്ച് ഓടിച്ചത്. ഒളിപ്പോർ വിദഗ്ധനായിരുന്നു പഴശ്ശിരാജാവ്, ഒളിപ്പോർ വിദഗ്ധൻ. അവസാനം വയനാട്ടിലെ താവളത്തിൽ വെച്ച് അവിടുത്തെ പണിയന്മാർ ഒറ്റുകൊടുത്തുകൊണ്ടല്ലേ പഴശ്ശിയെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടിയത്. പക്ഷേ അവരുടെ തടവുകാരനാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം മോതിരത്തിലെ രത്നം കടിച്ചിളക്കി എടുത്തു വിഴുങ്ങി, ആത്മഹത്യ ചെയ്തു. എടാ ശിപായി, നിനക്കറിയാമോ ചരിത്രം? തിരുമേനി, അതുകൊണ്ട് പഴശ്ശിരാജാവ് ഇന്നും അനശ്വരനായി നിലകൊള്ളുകയല്ലേ? നമ്മുടെ എല്ലാം മനസ്സിൽ അനശ്വരനായി നിലകൊള്ളുകയല്ലേ പഴശ്ശിരാജാവ്? നാം അദ്ദേഹത്തെ ആരാധ്യനായി കരുതുന്നില്ലേ? തമ്പുരാനെ, അങ്ങ് അധൈര്യപ്പെടരുത്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ അങ്ങ് അധൈര്യപ്പെടരുത്. എടാ, പഴശ്ശിക്ക് കഴിയാത്തത് ഈ പട്ടാളക്കാരെ കൊണ്ട് കഴിയുമോ? ബ്രിട്ടീഷുകാർ സർവശക്തരാണ്. തിരുമനസേ, ഈ ബ്രിട്ടന്റെ ശക്തി എന്താണ്? ഈ ബ്രിട്ടന്റെ ശക്തി ഇന്ത്യൻ പട്ടാളമല്ലേ? ആ പട്ടാളം ബ്രിട്ടനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങറിഞ്ഞില്ലേ ഇന്നലെ പട്ടാള ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി? ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഒരു ഇന്ത്യൻ ശിപായി വെടിവെച്ചു കൊന്നു. ആരാണവൻ? മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ, ഒരു 26-കാരൻ. മംഗൽ പാണ്ഡെ, അവൻ എന്തിനീ സാഹസം ചെയ്തു? തിരുമേനി, ഹിന്ദുക്കൾക്കും ഇസ്ലാങ്ങൾക്കും ഒരിക്കലും യോജിക്കാനാവാത്തൊരു പട്ടാളച്ചിട്ട ഈ സായിപ്പുമാര് നടപ്പാക്കാൻ നോക്കി. പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പൊതിഞ്ഞ വെടികൊണ്ട് വേണം തോക്കിലിടാൻ. അള്ളാഹ്, അത് മുസൽമാന്മാരെ ഹിന്ദുക്കളെ ഒരുപോലെ ആക്ഷേപിക്കാനായിരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? പട്ടാളം നടങ്ങളകി പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പിട്ട ആ വെടികുണ്ട ഇട്ട് തോക്കെടുക്കാൻ സാധ്യമല്ല എന്നവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. മംഗൾ പാണ്ഡയായിരുന്നു തിരുമേനിയും മുന്നണിയിൽ നിന്നത്. ഒരു ബ്രിട്ടീഷ് കമാൻഡർ അവന്റെ കാരണ താഞ്ഞൊരടി കൊടുത്തു. അവൻ തോക്കെടുത്തു, കാഞ്ചി കളിച്ചു, വെടിപൊട്ടി, സായിപ്പ് വീണു.
1: എന്നിട്ട്
0: വെള്ളക്കാർ അവനെ വലിച്ചൊഴിച്ചോണ്ട് പോയി, മംഗൾ പാണ്ഡയെ വലിച്ചൊഴിച്ചോണ്ട് പോയി. പട്ടാളം ഒന്നടങ്കം ഇളക്കി. മംഗൾ പാണ്ഡയെ വിട്ടു തന്നില്ലെങ്കിൽ ഇതാ പട്ടാളം ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. നാട്ടുകാരോ ഒന്നടക്കം ഇപ്പോൾ പട്ടാളക്കാരുടെ കൂടെ കൂടിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് അറിവരുത്താൻ അവർ എങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങേ ചക്രവർത്തിയായി വാഴിക്കാൻ

ബഹദൂർഷ ബീഗത്തിന്റെ മുഖത്ത് നോക്കി. അവർ പറഞ്ഞു, ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണം. ഞാൻ അങ്ങയുടെ ആ പഴയ ചെങ്കോലും കിരീടവും കൊണ്ടുവരട്ടെ. അതെല്ലാം പൊടിയടിഞ്ഞിരിക്കുകയാണ്. ബീഗഭാഗത്തേക്ക് പോയി, പുറത്ത് മുദ്രാവാക്യം കേൾക്കാം. ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ.

ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പട്ടാളവും ജനങ്ങളും മലവെള്ളം പോലെ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബഹദൂർഷ അനുചരന്മാരോടൊപ്പം കൊട്ടാരവാസികൾ പ്രത്യക്ഷപ്പെട്ടു. ജനക്കൂട്ടം ദിഗന്തം ഭേദിക്കുമാർ ഉച്ചത്തിൽ വിളിക്കുന്നു, ബഹദൂർഷ നമ്മുടെ സുൽത്താൻ, ബഹദൂർഷ ഭാരത്.

0: പട്ടാള തലവന്മാർ ബഹദൂർഷയുടെ മുമ്പിൽ വന്നെത്തിക്ക് സല്യൂട്ട് അടിച്ചു. അവിടെ നേതാവ് വിളിച്ചു പറയുന്നു, പൊന്നമ്പുരാനെ അവിടുന്ന് ദയവായി ചെങ്കോട്ടയിലേക്ക് വരണം, അവിടുന്ന് ചെങ്കോട്ടയിലേക്ക് എഴുന്നള്ളണം. ഇതാ ഈ സ്വാതന്ത്ര്യ പതാക മാത്രം കൈകൊണ്ട് ചെങ്കോട്ടയിൽ ഉയർത്തണം. അവിടുന്ന് ഞങ്ങളുടെ ചക്രവർത്തിയാണ്, അവിടുന്ന് ഇന്ത്യൻ ചക്രവർത്തിയാണ്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു തിരുമേനി, ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ബഹദൂർ ഷാ പിന്നെയും ഓടി വന്ന മുഖത്ത് ബീഗത്തിന്റെ മുഖത്ത് നോക്കി. ബീഗം മുഖപ്പെട്ട് മറന്നേക്കി മനോഹരമായി ഒന്ന് മന്ദഹസിച്ചു.
1: ചെല്ല്, അറച്ചു നിൽക്കാതെ ചെങ്കോട്ടയിലേക്ക് ചെല്ല്. ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണമെന്നുള്ളത്? ജനങ്ങളുടെ ആഗ്രഹമല്ലേ? മാത്രമല്ല ഇന്ത്യൻ സൈനികരല്ലേ പറയുന്നത്? ചെല്ല്, അങ്ങ് ചെങ്കോട്ടയിലേക്ക് ചെല്ല്.
0: ബഹദൂർ ഷാ ചെങ്കോട്ടയിലെത്തി. ആ ജനസാഗരം ആർത്തിരമ്പി. ബഹദൂർ ഷാ കൈ ഉയർത്തി. ആ അലകടൽ പെട്ടെന്ന് ശാന്തമായി, നിശബ്ദമായി. പ്രിയ ജനങ്ങളെ, ധീര സൈനികരെ, നിങ്ങളുടെ ആഗ്രഹം നാം വീണ്ടും ഭാരത ചക്രവർത്തി ആവണം എന്ന നിങ്ങളുടെ ആഗ്രഹം നാം അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ നാം ഡൽഹി ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുന്നു. ജനസാഗരം ഇളകി മറിയുന്നു. ബഹദൂർ ഷാ ബീഗത്ത് നോക്കി. ബീഗം ചെങ്കോലും കിരീടവും വച്ച് നീട്ടി. ബഹദൂർ ഷാ രണ്ടു കൈ നീട്ടി അത് വാങ്ങി. കിരീടം ശിരസിൽ അണിഞ്ഞു, ചെങ്കോൽ എടുത്തുയർത്തി. ഇതാ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ പതാക ഉയരുന്നു, സ്വാതന്ത്ര്യ പതാക ഉയരുന്നു. നീലാകാശത്തിൽ ഭാരത പതാക പാറിക്കളിക്കുന്നു.

0: ബഹദൂർഷാ ഡൽഹി ചക്രവർത്തിയായി ഒരാഴ്ച കഴിഞ്ഞു. നാം ആദ്യങ്ങളുടെ ശിവായി നാം വീണ്ടും ഓടിക്കതച്ചു വരുന്നു. തമ്പുരാനെ, പൊന്നു തമ്പുരാനെ, നമ്മുടെ മംഗൽ പാണ്ഡേ, ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു കൊന്ന മംഗൽ പാണ്ഡേ, അവർ തൂക്കിക്കൊന്നു.
1: എന്റെ ബദരിങ്ങളെ വേഗം മാറത്തടിച്ചു കരയുന്നു.
0: എടാ ശിവായി, എന്നായിരുന്നു തൂക്കിക്കൊല? എന്നായിരുന്നു മംഗൽ പാണ്ഡേ അവർ കൊന്നത്?
1: ഉന്നത പുരാട്ടി, അടിയൻ ആദ്യം വന്ന ദിവസത്തിന് മുമ്പ് തന്നെ കൊല നടന്നിരുന്നു.
0: പിന്നെ നീ എന്തുകൊണ്ട് ആദ്യം അത് പറഞ്ഞില്ല? അന്നത് പറഞ്ഞില്ലല്ലോ.
1: തമ്പുരാട്ടി, തിരുമനസിനെ അധൈര്യപ്പെടുത്തണ്ട എന്ന് കരുതി.
0: ആ കൊലയെ തുടർന്നാണ്
1: പട്ടാളം വരക്ക് വിട്ടിറങ്ങിയത്, ഇങ്ങോട്ട് വന്നത്. ബീഗം ഷാ മുന്നോട്ട് വന്ന് ചോദിക്കുന്നു, എടാ ശിവായി, എനിക്ക് പേടിയാവുന്നടാ. തിരുമനസിന് എന്തെങ്കിലും ആപത്തുണ്ടാവോ? അദ്ദേഹത്തിന് ആപത്തൊന്നും വരില്ലല്ലോ, അവിടുത്തെ ചക്രവർത്തി പദം നിലനിൽക്കുമല്ലോ.
0: പൊന്നു തമ്പുരാട്ടി, തിരുമേനി ഭാരത ചക്രവർത്തിയായി നീണാൾ വാഴും. ഒന്നുകൊണ്ടും സംശയിക്കണ്ട,
1: ഒന്നുകൊണ്ടും സംശയിക്കരുത്. തിരുമേനി അവിടെ നിറച്ചു നിന്നാൽ മതി. ഇപ്പോൾ
0: നാട്ടുകാരെവിടെയും എന്തിനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളും വിമോചിപ്പിക്കാൻ അവർ അടക്കണത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികളും കൈവേലക്കാരും കൃഷിക്കാരും എല്ലാവരും ഉണർന്നെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ട് കാലത്തെ നെടുമോഹ നിദ്രയിൽ നിന്ന് ഭാരത ജനത ഒന്നടങ്കം പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. എവിടെയും

തിരുമേനി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ അടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു നാടിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ, അങ്ങനെ ചക്രവർത്തിയായി വാഴിക്കാൻ, അങ്ങയുടെ ചക്രവർത്തി മതം നിലനിർത്താൻ. അവിടെ നിന്ന് ധൈര്യപ്പെടരുത്, തിരുമനസ്സളകരുത്. ഹിന്ദു സന്യാസിമാരും തെരുവിൽ ഇറങ്ങിയിരിക്കും തിരുമേനി. ഹിന്ദു സന്യാസിമാർ പോലും അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു പുതിയ യുഗം പിറന്നു കഴിഞ്ഞു തിരുമേനി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: നമസ്കാരം. പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പൂക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. അസ്തമയ സൂര്യൻ്റെ ആ സ്വർണ്ണ വെളിച്ചം നമ്മുടെ ജനൽപ്പാളികളിലൂടെ അകത്തേക്ക് എത്തി നോക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ വന്നു നിറയുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ ജൂൺ 1 ലോക രക്ഷാകർത്തൃ ദിനമായിരുന്നു. നമ്മളെ കൈപിടിച്ച് നടത്താൻ, നമ്മുടെ വീഴ്ചകളിൽ താങ്ങാവാനും, നമ്മൾ തളരുമ്പോൾ നെഞ്ചോട് ചേർക്കാനും, കൂടെയുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വലിയ തണലുകളെ ഓർക്കാനുള്ള ഒരു മനോഹര ദിവസമായിരുന്നു ഇന്നലെ. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും അച്ഛൻ്റെ കരുതലിനെക്കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ അതിനുമപ്പുറം അവർ നമുക്കായി ജീവിച്ചു തീർത്ത ആയുസ്സിൻ്റെ വലിയ ത്യാഗത്തെ നന്ദിയോടെ സ്മരിക്കാൻ ഈ പോക്കുവയിൽ നേരത്ത് നമുക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് നമ്മളെ വളർത്തിയ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ച അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് ഇന്ന് പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരൻ നായർ.
0: ആ നമസ്കാരമുണ്ടല്ലോ ശങ്കരൻ ചേട്ടാ, പറഞ്ഞോളൂ.
1: നമുക്ക് ഈ ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പഴയ കാര്യങ്ങളിലോട്ട് പോകാനുള്ള പല അവസരങ്ങളും കരുണാസായി ഒരുക്കി തരുന്നുണ്ട്.
0: അതെ,
1: അങ്ങനെ ഒരവസരമായിരുന്നു ഈ ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒറ്റക്കമ്പി നാവം.
0: എന്തായിരുന്നു അത്?
1: അത് നമ്മളെ ഈ ബി വസന്ത എന്ന് പറയുന്ന പാട്ടുകാരി. ഇന്നത്തെ ആളുകൾക്ക് അറിഞ്ഞുകൂടെ പലർക്കും അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒരു അവരൊരു മലയാളി അല്ല എന്ന് ഒരു മനുഷ്യർക്കും പറയാൻ പറ്റാത്തൊരു കായികയാണ്.
0: ഒരു പാട്ടിലൂടെ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല.
1: ഇല്ലില്ല, ഒരിക്കലും വാസ്തുവിടെ യാതൊരു ഇതിലും ഇത്രയും നല്ല ഒരു നല്ല രീതിയിലുള്ള ഒരു പാട്ടുകാരി. അത് വളരെ വളരെ വളരെ പഴയ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ നമുക്ക് സംഭാവന ചെയ്ത ഒരു ഗായികയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരാൻ ഒരു അവസരം ഒരുക്കി തരണ കരുണാസായിക്ക് എത്ര ഒരിക്കൽ കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട് പറയാം. അങ്ങനെ അതിൽ കേട്ട ഒരു പാട്ട്,
0: ഏത് പാട്ടായിരുന്നു ഇന്നലെ കേട്ടിരുന്നത്?
1: ഇന്നലെ ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്ന പാട്ട് അനാർക്കലിയിലുള്ള പാട്ടാണ്, നദികളിൽ സുന്ദരിയമുന. അതിൽ അവർക്ക് അവരധികം അതിലായിട്ട് അവരുടെ പോർഷൻ അതിൽ കുറവാണ്. അവരൊന്ന് മൂളനെ ഉള്ള അവസാനം മാത്രമേ ഒരു പോർഷൻ അവർ പാടുന്നുള്ളൂ.
0: എന്നാലും വസന്തകുമാരി ഓർക്കാനുള്ള ഒരു അവസരമായിരുന്നു
1: പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ അതിൽ കേൾക്കാൻ പറ്റി. ആ വിജാതീയത്തിലെ രാസലിയിലേക്ക് വൈകി, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്. അതുപോലെ ആ കുടമില്ലപ്പൂവിനും മലയാളി പെണ്ണും ഇങ്ങനെയൊക്കെയുള്ള കുറെ പാട്ടുകൾ. അപ്പൊ അങ്ങനെ നമുക്ക് അത് വളരെ വളരെ വളരെ പ്രകോട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം.
0: അതുപോലെ പഴയ ഓർമ്മകളിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഇന്നലെ അന്താരാഷ്ട്ര രക്ഷാകർതൃ ദിനമായിരുന്നു. നമ്മളെ നോക്കി വളർത്തി പരിപാലിച്ച അച്ഛനമ്മമാരുടെയൊക്കെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ നമുക്ക് ലൈവ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആ വിശേഷങ്ങളും കൂടെ നമുക്ക് പങ്കുവെച്ചു പോവാം.
1: അപ്പം അതിന് അതിനോട് അതുപോലെ ഒരു പഴയ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ വന്നത്. ഈ ചില കാര്യങ്ങൾ നമുക്ക് എത്ര കേട്ടാലും എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: അതെ അതെ,
1: അതുപോലൊരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കുറെ കാലം കൊണ്ട് കേൾക്കാതിരിക്കുന്ന ഒരു പാട്ടാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കത് എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല, പിന്നെ അത് കേൾക്കണം എന്നുള്ള ഒരു
0: ആഗ്രഹം പോലെ തന്നെ നമുക്കിന്നത് കേൾക്കാമല്ലോ. വീണ്ടും
1: അത് കേൾക്കാനും പറ്റി അടുത്ത് വിളിച്ചപ്പോ അത് കിട്ടുകയും ചെയ്തു.
0: ആദ്യത്തെ കോളറായിട്ട് കയറാനും
1: കോളർ. അതെ അതെ അതെ, അങ്ങനെ അതൊരു ഭാഗ്യം. അത് എനിക്ക്
0: പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൊച്ചുകുട്ടികളെ യൂണിഫോമും കുടയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ.
1: അയ്യോ, ഒരു ദിവസം അതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. പക്ഷേ ആ കൊട എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പത്തിൽ പോലും
0: ഇല്ല.
1: ചേമ്പലയും വാഴയിലയും ഒക്കെ പറിച്ചു വെച്ചോണ്ട് ഈ സ്കൂളിൽ പോണതും അതൊക്കെ ഒരു ഭയങ്കര അനുഭവം.
0: നമ്മുടെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു കാലമായിരുന്നു എങ്കിൽ കൂടി അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷം പകരുന്നുണ്ട്.
1: തീർച്ചയായും തീർച്ചയായും. ഇന്നതായിപ്പം നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്, കൊണ്ടുവിടാൻ ആളുകളുണ്ട്, നിർബന്ധിച്ചു കൊണ്ടുപോയി കാറിൽ കൊണ്ട്. പക്ഷെ നമുക്ക് അത് അങ്ങനെയൊന്നുമില്ല എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ഒരു ആവേശമാണ് അത്. ആ ഓർമ്മ നമ്മളെ ഇതിലോട്ട് വരുമ്പോഴും
0: ഉപ്പുമാവ് തിന്നാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ ആൾക്കാരുണ്ടോ?
1: അതന്നെ.
0: അതെ അതെ, അത്രമാത്രം ഒരു ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്.
1: അത് ഞാൻ അത് പറയുമ്പോൾ നമ്മുടെ ഒരു ഞങ്ങൾക്ക് ഒരു സാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഈ നമ്മുടെ ഈ കാവ്യ സ്കൂളിൽ ആണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു സാറുണ്ടായിരുന്നു ബാബ. അങ്ങനെ നമുക്ക് ഒരു ഓർമ്മിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മ എങ്ങനെയാണോ അതുപോലെ ഒരു മാസ്റ്ററായിരുന്നു. അങ്ങനെ ഒരു ബാനു സാറെന്ന് പറയും,
0: ബാനു
1: ബാനു സാർ. അതായത് ഈ കാണിക്കപ്പെട്ടിട്ട് അവിടെ താഴെ അങ്ങേരുടെ ഒരു സഹോദരി താമസമുണ്ട് അവിടെ. അവരുടെ കൂടെയാണ് അങ്ങേര് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ സ്കൂൾ ഗവൺമെന്റ് ആയിട്ടില്ല. മാനേജ്മെന്റ് എടുത്തിങ്ങനെ നടക്കണം വെച്ചാൽ പാപം ശരിക്കും പറഞ്ഞാൽ ശമ്പളവും ഇല്ല. അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ച ഒരു സാറായിരുന്നു. രാവിലെ ഈ അന്ന് പിന്നെ സ്കൂളിൽ കഞ്ഞിയുണ്ട്. ഇങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അന്ന് ഉച്ചയാവും ഒരു 11:30 മണിയാകുമ്പോ ഒരു രണ്ട് കുട്ടികളെ വേണ്ട പാത്രം വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ഒരു ഈ പാത്രം നിറയെ കഞ്ഞിവെള്ളം മാത്രം, കഞ്ഞിവെള്ളം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ചോറ് പോലും വരില്ല ടീച്ചറുടെ മുളിപ്പോ. നമുക്ക് തോന്നി നമ്മൾ മനസ്സിൽ അത് സങ്കടം വന്നു
0: പോകും.
1: ആ വെള്ളം രണ്ട് പാത്രത്തിൽ ഒഴിച്ച് തണുപ്പിച്ച് ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നേരം വരെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളെക്കാളും അത്രയും കരുതലായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു
0: അധ്യാപകരെയും ഒക്കെ ഓർക്കാൻ നമുക്ക് ഇന്നൊരു അവസരമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പിന്നെ നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ഒരു സാർ അന്ന് എനിക്കത് വിളിക്കും.

0: ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന്
1: വിഷമം ഉണ്ടെങ്കിൽ പോലും സന്തോഷമാണ്.
0: അതെ അതെ, ഇന്നത്തെ അത്രയും ടെൻഷൻ ഒന്നും അന്ന് ഇല്ലായിരുന്നു തോന്നുന്നു.
1: ഇന്ന്
0: ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ്. ശരി ചേട്ടാ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോട് ശങ്കരൻ ചേട്ടനാണ് മുണ്ടലയിൽ നിന്ന് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ കുറെ പഴയ കാര്യങ്ങൾ ഓർക്കാനും പറയാനും, കാരണം സ്കൂൾ തുറന്ന ഒരു സമയമാണ്. ഇന്നലെയാണ് June 1 സ്കൂൾ തുറന്ന്. ഒരുപാട് കുരുന്നുകൾ ആദ്യമായ സ്കൂളിലേക്ക് പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. കരച്ചിലും വിളിയും ഒക്കെ ആയിട്ടാണ് പലരും സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ വളരെ എന്തൂസിയാസത്തോടെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പം എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഗ്ലോബൽ പാരൻസ് ഡേ ആയിരുന്നു, അതോടൊപ്പം ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. മക്കൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ വസന്തകുമാരി പാടിയ നദികളിൽ സുന്ദരി യമുന എന്നുള്ള പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിൽ നമ്മൾ എത്തിപ്പെടുന്നത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായും അച്ഛനമ്മമാരുടെ ആ ഒരു വലിയ സ്നേഹമാണ് ഇന്നത്തെ നമ്മളെ നമ്മളാക്കി മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മാനസികമായ പിന്തുണയും സ്നേഹവും ആവശ്യമാണ്. ഈ വർഷത്തെ രക്ഷാകർതൃ ദിനത്തിൻ്റെ സന്ദേശം തന്നെ വളരെ ലളിതമാണ്, ടുഗദർ ഫോർ പാരൻസ് എന്നാണ്. മാതാപിതാക്കൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീമെന്ന് പറയുന്നത്. അപ്പം മക്കളെ വളർത്തുന്ന തിരക്കിൽ പ്രായമാകുന്ന സമയത്ത് അവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒറ്റപ്പെടലുകൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ദിവസം പറയാനുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ അഴീക്കോട് നിന്നാണ്, ബാബുവാണ്.
0: അഴീക്കോട് നിന്ന് ബാബു ചേട്ടനാണ്, പറഞ്ഞോളൂ.
1: കൊറേ ദിവസമായി വിളിച്ചിട്ട്.
0: ആ,
1: എല്ലാം കേട്ടോണ്ടിരിക്കുക എന്നാ, പിന്നെ എല്ലാവർക്കും സന്ദർഭം കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാത്തത്.
0: എന്നാലും വിളിച്ചില്ലെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള കാര്യമല്ലേ.
1: ഇപ്പൊ കച്ചവടമൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഇരുന്ന് എല്ലാം കേട്ടോണ്ട് തന്നെ ഇരുന്നു.
0: ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ജോലിക്ക് പോകാനാണെങ്കിൽ ലോട്ടറി കച്ചവടം, ലോട്ടറി എല്ലാം പൊട്ടി തരിപ്പണമായി.
0: അയ്യോ,
1: 50 ടിക്കറ്റ് വരും, വിൽക്കാറില്ല, പിന്നെ എന്തെങ്കിലും പോണ.
0: അപ്പൊ വേറെ ജോലിയൊന്നും നോക്കുന്നുമില്ല?
1: വേറെ ജോലി എന്തെങ്കിലും നോക്കാൻ പ്രായത്തിൽ നമുക്ക് 10-15 വയസ്സായ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനാളുകൾ.
0: അതാണ്, അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ നോക്കാൻ പറ്റൂ.
1: ആ, അങ്ങനെ ഒരു പരുവത്തിന് എങ്ങനെ പോണേ. ഇനി ഈ പുതിയ സർക്കാർ വരുമ്പോ എന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നാൽ നമുക്ക് തുടർന്ന് പോവാം, അല്ലെങ്കിൽ ഇതോടി അങ്ങ് പോവാം.
0: എന്തെങ്കിലും മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ആ, അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളെ പോകുന്നത്. അപ്പൊ അങ്ങനെ പോട്ടെ, ഇപ്പൊ നമുക്ക് പഴയ ഒരു കാര്യത്തിലൂടെ കിടക്കാം.
0: പഴയ കാര്യത്തിലേക്ക് കടന്നോളൂ.
1: പഴയ അമ്മൂമ്മയുടെ ഒരു കാലഘട്ടത്തിലോട്ട് കിടക്കാം. ആ, പണ്ട് പത്തായം ഉണ്ടായിരുന്നല്ലോ നമുക്ക്.
0: പത്തായം ഉണ്ടായിരുന്നു.
1: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു സാധനത്തിന്റെ പേരെന്തിനാണ്?
0: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന സാധനവും.
1: ആ, ഒരു സാധനമുണ്ട്, അതിന്റെ പേരെന്തിനാണ്?
0: എനിക്കറിഞ്ഞൂടാ, പത്തായത്തിന് നെല്ലിടുവെന്ന് എനിക്കറിയാവുള്ളൂ.
1: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു സാധനത്തിന്റെ പേര്? പത്തായത്തിനകത്താണ് പന്ത്രണ്ട് കളവന്മാർ പൈസ വെക്കുന്നത്.
0: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു അറ ഉണ്ടായിരുന്നു അല്ലേ?
1: അറ, അതല്ല, അതിന് പൈസ വെക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരെന്തരെന്നാണ് കേട്ടത്. പഴയ കായ്ക്കോട്.
0: എനിക്കറിഞ്ഞൂടാ,
1: കായ്പെട്ടി എന്ന് പറയും.
0: ആ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. കായ്പെട്ടി അത് പത്തായത്തിനകത്താണോ വെച്ചിരിക്കുന്നത്?
1: പത്തായത്തിനകത്താണ്, പണ്ടുള്ള ആളുകളെ, വയസ്സായ ആളുകൾ വെക്കുന്ന പത്തായത്തിനകത്ത്.
0: ഒളിച്ചു വെക്കുന്നതായിരിക്കും അല്ലേ?
1: ആ, ഒളിച്ചു വെക്കണത്, എല്ലാരും അടിച്ച് ഒളിച്ചു വെക്കണത് കായ്പെട്ടി എന്ന് പറയും.
0: ആ, കായ്പെട്ടി എന്ന് പറഞ്ഞാൽ കാശിടുന്ന പെട്ടി, കായ്പെട്ടി.
1: എന്നാ അമ്മമാര് പൈസ വെക്കുന്ന ഒരു സാധനമുണ്ട്,
0: അമ്മമാര് പൈസ വെക്കണത് അരിക്കകത്തായിരിക്കും മിക്കവാറും ഇട്ട് വെക്കുന്ന.
1: അല്ല, അതിനകത്ത് വെക്കുന്ന ഒരു സാധനമുണ്ട്, പൈസ ഇട്ട് വെക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ ഒരു പേരുണ്ട്, പറയാമോ?
0: ഇല്ല, അറിഞ്ഞൂടാ.
1: അറിഞ്ഞൂടാ, അതിനെ കായ്പോണി എന്ന് പറയും.
0: ഏ,
1: കായ്പോണി.
0: കായ്പോണി, ഓ ശരി ശരി.
1: അമ്മമാര് പൈസ വെക്കണത് കായ്പോണി എന്നാണ് അതിന്റെ.
0: കായ്പോണി, ഞാൻ ചില അമ്മമാരൊക്കെ ഇങ്ങനെ അരിക്കലത്തിനകത്തിട്ട് ഒളിച്ചു വയ്ക്കും.
1: ആ, ഒളിച്ചു വെക്കണത് ഇട്ട് വെക്കുന്ന ടിന്നാണ്, നമ്മളിപ്പോ ടിന്നു പറയും, അന്ന് കായ്പോണി എന്ന് പറയും.
0: ഇപ്പൊ അതൊന്നും ഇല്ലേ? ഇപ്പൊ എല്ലാം അലമാരയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൂട്ടൊക്കെ ഉള്ള സംഭവമുണ്ട്.
1: അത് തന്നെ പണ്ടത്തെ ചരിത്രം, പണ്ടത്തെ കാര്യം, അമ്മമാരുടെ കാര്യം പറയപ്പോ ഞാൻ അമ്മമ്മയുടെ കാര്യത്തിലോട്ട് കിടന്നെന്ന് മാത്രമേ ഉള്ളൂ.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ചോദ്യം ചോദിക്കുന്നുണ്ടാണ് പാട്ട് ചോദിക്കുന്നത്.
0: കുഴപ്പമില്ല, നല്ല ചോദ്യങ്ങളായിരുന്നു. പാട്ട് പറയൂ, ഏത് പാട്ടാണ് എന്ന് പറയൂ.
1: കൊമ്പിൽ കിലക്കും കെട്ടി കഴിഞ്ഞ പന്നരിച്ചി എന്ന് പറഞ്ഞ ഒരു പാട്ട് ഞാൻ പറഞ്ഞു തരാം.
0: കൊമ്പിൽ കിലക്കും കെട്ടി, ആ അതെ അതെ, കരിമ്പന എന്ന ജയന്റെയും സീമയുടെയും സിനിമയിലെ പാട്ടാണ്
1: കാളവണ്ടി എന്നൊക്കെ പേപ്പറിൽ ചരിത്ര ബുക്കില്, കാളവണ്ടി കൈവണ്ടിയൊക്കെ ചരിത്ര ബുക്കിലാക്കി മാറ്റിയില്ലേ നമ്മളെല്ലാവരും?
0: അതെ അതെ അതെ, ഇപ്പൊ എല്ലാം അത് ആന്റിക് പീസുകളായി മാറിയിട്ടുണ്ട്.
1: ഇനി പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഇനി ഒരു കാലഘട്ടമാകുമ്പോ, നമ്മളെ കാലം കഴിയുമ്പോ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പുസ്തകത്തിനകത്ത് ഇങ്ങനെ വരും.
0: അതെ, ഇതെല്ലാം ഇപ്പൊ ഷോ പീസുകളായി ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുകയാണ്.
1: അതെല്ലാം ചരിത്ര ബുക്കായി മാറി.
0: അതെ അതെ,
1: അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം.
0: അപ്പൊ പാട്ട് കേട്ടാലോ?
1: ആ പാട്ട് കേട്ടുകളയാം.
0: ഓക്കെ
1: ശരി. ഓക്കെ
0: ശരി. പൊക്കുവയിൽ തത്സമയ പരിപാടിയിൽ അഴീക്കോട് നിന്ന് ബാബു ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ അച്ഛനമ്മമാരുടെ കാര്യം പറഞ്ഞു, അവിടെ നേരെ കുറച്ചുകൂടെ മുന്നിൽ പിന്നിലേക്ക് അമ്മൂമ്മമാരുടെ കാലത്തേക്കാണ് ഇങ്ങനെ സഞ്ചരിച്ചത്. എന്തായാലും പഴയ കായ്പെട്ടിയും കായ് പോണിയും കായ് കുടുക്കയും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് പരാമർശിച്ച് പോയത്. അപ്പോൾ കൊമ്പിൽ കിലുക്കും കെട്ടി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884492. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവേലിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന.
0: ആ ശംസുദ്ദീൻ കരുപ്പടന്ന, പറയൂ.
1: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സ്കൂൾ തുറന്ന് കുട്ടികള് സ്കൂൾക്ക് പോകുന്ന രംഗങ്ങളെ, പഴയ രംഗവും ഇന്നത്തെ രംഗവും ഭയങ്കര വ്യത്യാസമുണ്ട്. പഴയതെന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് മഴ കൊണ്ട് അലയില് വാഴയില ചെമ്മിലൊക്കെ ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് പോണത്. ഇന്നിപ്പോ കുട്ടികൾക്ക് ക്ലാസ് റൂമിന്റെ മുമ്പിൽ എത്തിക്കാവുന്ന വണ്ടിയുടെ സംവിധാനങ്ങളുണ്ട്. കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റമാണത്. അതേപോലെ ഇടക്കാലത്ത് വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ പറയ ആടുകളെ കൊണ്ടുപോകുന്ന ഒരു വടിയും ഒക്കെ പിടിച്ചിട്ട് തല്ലി ഭയങ്കര പ്രശ്നമാക്കി. ഇന്നിപ്പോ കൊറേ വ്യത്യാസം വന്നെച്ചാല് ബാലവാടിയൊക്കെ വന്നല്ല, അപ്പൊ അത് അവരുടെ കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ അവർക്ക് അല്പം സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്റെ മുമ്പിൽ
0: കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പ്രവേശനോത്സവം പോലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ടീച്ചർമാർ ഇങ്ങനെ ഒരാഴ്ച കൊണ്ടേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അത് കാരണം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ബലൂൺ കിട്ടും, മിഠായി കിട്ടും, ടീച്ചർ
0: ബലൂൺ കിട്ടും, മിഠായി കിട്ടും, പായസം കിട്ടും, ലഡു കിട്ടും.
1: അതന്നെ. പിന്നെ ടീച്ചർമാർ പാട്ട് പാടി കൊടുക്കുക, ഡാൻസ് അവരെന്തെന്നില്ലാതെ ഒരു ആകർഷണം ടീച്ചർമാര് അവർക്കൊണ്ട് കഴിയാവുന്ന.
0: നമ്മളൊക്കെ വീട്ടിൽ ഇരുന്ന് നമ്മളെ ഒറ്റ ദിവസം വലിച്ചെടുത്ത് സ്കൂളിൽ കൊണ്ടങ്ങ് ആക്കുകയാണ്. ഇപ്പോ കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും ഒക്കെ.
1: പിന്നെ
0: അപ്പൊ അവർക്കൊരു ആകാംക്ഷയുണ്ട്, ഇന്ന് എന്താണ് സ്കൂളിൽ പോകുമ്പോ സംഭവിക്കുക.
1: ഇന്ന് ഭാഗ്യവാന്മാരാണ് കുട്ടികൾ.
0: പിന്നല്ലാതെ
1: അവർക്ക് പഠിക്കാവുന്ന സംവിധാനം എത്ര കണ്ട് വിദ്യാഭ്യാസം എടുക്കാൻ പറ്റും. അതിനുള്ള രക്ഷിതാക്കള് എത്ര കണ്ട് ബുദ്ധിമുട്ടിയാലും അവർക്ക് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എത്ര പഠിച്ചോളാൻ പറ്റും.
0: കുട്ടികളും അങ്ങനെയാണ്, അവർക്കറിയാം ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എനിക്ക് ഞാൻ എന്ത് പഠിച്ചാൽ അത് ഓക്കെ ആകുമെന്ന് കുട്ടികൾക്കും ഇപ്പൊ അറിയാം ഇന്നത്തെ കാലത്ത്.
1: തീർച്ചയായും.
0: പണ്ട് നമ്മള് വീട്ടുകാര് പറയണ കോഴ്സ് എന്താണോ അത് ചെയ്യും, ഇന്ന് കുട്ടികൾ ഇങ്ങോട്ട് പറയും എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം. അത്രമാത്രം സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്.
1: അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ജോരമാണ്. പഠിക്കണം. ഇപ്പൊ മറ്റൊരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ 18-19 കഴിഞ്ഞാലും വേണ്ട, എനിക്ക് രണ്ട് ക്ലാസ് പഠിക്കാനുണ്ട്, 2 വർഷം കൂടി ഉണ്ട്.
0: ഇപ്പൊ അങ്ങനെ കല്യാണം ആ സമയത്ത് കഴിക്കുന്ന കുട്ടികൾ വളരെ കുറവാ.
1: വളരെ കുറവാണ്.
0: പഠിക്കണം, ജോലി നേടണം.
1: അതെ. ഇന്ന് എന്റെ അറിവില് 2 പെൺകുട്ടികളുണ്ട് എഞ്ചിനീയർമാര്, ഈ അമേരിക്കൻ കമ്പനിയിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു ഒരുവിധം ലെവലായിട്ടുണ്ട്. അവർക്ക് 30-31 വയസ്സായി. എഞ്ചിനീയർമാര് പെൺകുട്ടികളാണ്, നല്ല സൂപ്പർ പെൺകുട്ടികള്. അപ്പൊ ആലോചിച്ച് നോക്കിയ അവരും കല്യാണത്തിന് ഇതുവരെ സമ്മതിക്കാതെ ഇപ്പൊ ഒരു കല്യാണം ആലോചന നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഓരോ
0: കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള പറ്റിയ പാർട്ണറെയൊക്കെ അങ്ങ് അവര് തന്നെ സെലക്ട് ചെയ്തോളൂ.
1: അവർക്ക് കിട്ടുമത്. അത് തന്നെ വിദ്യാഭ്യാസ യോഗ്യത പേപ്പറിൽ ഇങ്ങനെ പരസ്യം കൊടുത്തേക്കല്ല, അതിന്റെ പേരിൽ അവർക്ക് തിരഞ്ഞെടുക്കാം.
0: അതെ അതെ. ശരി, അപ്പൊ നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് വേണ്ടത് യേശുദാസ് പാടിയ

0: ഈ ഗാനം
1: ഈ ഗാനമാണ്
0: ഈ ഗാനം
1: കേൾക്കുന്നത്.
0: ജീവ കുമരകം എന്ന എൻ്റെ ഒരു റേഡിയോ സുഹൃത്ത് നമ്മുടെ കർസൈലും മറ്റേ കർണസൈലും ഈ ഷീബയുടെ കിടക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ഷീബി തന്നെ ഈ പരിചയപ്പെടുത്തിയത് ഈ കർണസൈ റേഡിയോ
1: പരിചയപ്പെടുത്തി
0: അതന്നെ. അപ്പൊ ഷീബക്കും പിന്നെ ലേഖ മേഡത്തിനും ഈ കർണസൈലെ
1: എല്ലാവർക്കും ആയിട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ശരി. പൂക്കുവിൽ തത്സമയ പരിപാടിയാണ്. ഇപ്പൊ കരുവപ്പെടുന്നേന്നാണ് നമുക്കൊരു കോള് വന്നത്. ഷറഫുദ്ദീനാണ് വിളിച്ചത്. അപ്പോ ഒരു നിന്റെ ജന്മം ഞാൻ എടുത്തു എന്നുള്ള പാട്ട് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. അത് വളരെ മനോഹരമായി നമുക്ക് പാടിത്തരികയും ചെയ്തു. ആ ഒരു ഗാനം ശിവ കുമരകത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. പുതിയ കുടയും ചൂടി പുസ്തക സഞ്ചിയും തൂക്കി ആരും കൊതിക്കുന്ന ആ കുഞ്ഞു പുഞ്ചിരിയുമായി കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് നടന്നു തുടങ്ങിയ ഒരു ആഴ്ചയാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും കളിചിരികൾ കൊണ്ട് നിറയുകയാണ്. നമ്മൾ എത്രയൊക്കെ വളർന്നാലും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് ആ സ്കൂൾ കാലം. നമുക്കത് ഇതോടൊപ്പം ഇങ്ങനെ പറഞ്ഞു പോവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ.
1: ഇവിടുന്ന്
0: അങ്ങോട്ട് ഒരു വലിയ നമസ്കാരം.
1: എനിക്ക് ഈ പുള്ളിയെ കുറിച്ച് എനിക്കിപ്പോ ഒന്നും പറയാനില്ല. വൈകുന്നത് കാരണം എന്താണെന്ന് അറിയോ? എന്റെ ചെറുതിലെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഏഴ് മക്കളുണ്ട്.
0: ഏഴുപേരുണ്ട്. അതെ.
1: നാലാണ് മൂന്ന് പെണ്ണുമാണ്.
0: അതെ.
1: അതിന് മുമ്പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു നിന്ന് ഒരു ജാഥയ്ക്ക് വിളിക്കുന്ന ആള് വരും ഓരോ വീടുകളിൽ. ഒരു ജാഥയ്ക്ക് വിളിക്കാൻ വേറെ വരുന്ന പോണ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചാൽ മതി.
0: അംഗസംഖ്യ ഉണ്ടാവുമല്ലോ.
1: ഇന്നൊക്കെ
0: ആകപ്പാടെ ഒരാളൊക്കെ അല്ലേ ഉള്ളൂ ഒരു വീട്ടില്.
1: ഒരാളുള്ളതിൽ ഇപ്പൊ ഒരുപാട് ദോഷമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയോ? ഒന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും സംഭവിച്ചു പിന്നെ കാരണം പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. കാരണം ഒന്നും പറയാൻ തോന്നുന്നില്ല എനിക്ക്. അതാണ് എന്റെ കാര്യം. കാരണം എന്റെ ഒരു എന്റെ ഒരു മരുമോന്റെ അനിയനാണെങ്കിൽ ഒരു കൊച്ചു ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ട് ആ കൊച്ച് കന്യാകുമാരി കുളിക്കാൻ പോയി. അവിടെ കുളിക്കാൻ ചെന്ന് ഇറങ്ങി മരിച്ചു. മരിച്ചിട്ട് അഞ്ചാറ് വർഷമായതുകൊണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ഒക്കില്ല. കാരണം അങ്ങനെയാണ് ഒന്നുകൂടെ നഷ്ടപ്പെട്ടു പോയാല് പിന്നെ ഒരു തലമുറയില്ല. പിന്നെ ഒരു ഇതിലൊക്കെ അങ്ങനെ പോകാൻ
0: പറ്റും.
1: അന്ന് എന്റെ ചെറുതിലൊക്കെ കാരിച്ചട്ടിയിലാണ് ഞങ്ങൾ അടഞ്ഞു കൊടുത്തോണ്ട് ചോറും കൊണ്ട്. കാരിച്ചട്ടി അറിയാ? കാരിച്ചട്ടിയൊക്കെ
0: കാരിച്ചട്ടി കേട്ടിട്ടുണ്ട്.
1: പക്ഷെ അന്ന് ഈ പാത്രം മൺപാത്രം വേറെ ഒരു പാത്രവും ഇല്ല. ചെറുതാണ് ഞങ്ങൾ അതിന് ചെത്തി മിനിക്ക് അതിലാണ് കൂട്ടാനൊക്കെ എടുക്കുന്നത്.
0: പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഫാഷനായി അറിഞ്ഞൂടെ?
1: ഇല്ല,
0: മൺപാത്രത്തിൽ ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. പണ്ട് നമ്മളെ പഴങ്കഞ്ഞിയും ചോറും അല്ലേ ഇതിലാണ് തിന്നിരുന്നത്.
1: എനിക്ക് അത് പറയുമ്പോ തന്നെ പഴങ്കഞ്ഞിന്റെ ഒരു വാക്യത്തിൽ വെള്ളം കൊടുക്കും. കാരണം എന്റെ അമ്മയുടെ അമ്മ അന്നത്തെ മരിച്ചിനിപ്പോ കൂട്ടാൻ മരിച്ചു നമ്മൾ എവിടെയെങ്കിലും എറിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും.
0: അതാണ്
1: അത് ഒരു കാര്യത്തിൽ കുറച്ച് മരിച്ചിനി സാമ്പാർ പിന്നെ പുളിശ്ശേരി പിന്നെ എല്ലാ കറിയും മീൻകറി എല്ലാം കൂടെ ഇട്ട് മരിച്ചിനി ചോറൊക്കെ ഒരു ചട്ടി ഇടിക്കണം. ഒരു കാര്യത്തിട്ട് എടുത്ത് വെള്ളമായി വരും രാവിലെ. ഒരു മുളക് കഞ്ഞി അവിടെ കുളിക്കാൻ അന്ന് രാത്രി ഒരു വക
0: കഴിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ നടരാജ വെള്ള ചേട്ടന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഊറുന്നുണ്ട്.
1: തീർച്ചയായിട്ടും കാലിന്റെ മുട്ടിന് മാത്രമേ ഇപ്പൊ പ്രശ്നമുള്ളൂ ചെറിയ. എന്നാലും രാവിലെ ഇറങ്ങിയാലും നടന്നിട്ടൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരം നടക്കാൻ പറ്റില്ല.
0: അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ഒരു ആരോഗ്യമാണ് ഇപ്പോഴും ഉള്ളത് ഈ 80-ാം വയസ്സിലും.
1: തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ ഒരു പരാജയമുള്ള പറഞ്ഞാലും ഞാൻ ഒറ്റപ്പെട്ടു. ഒറ്റ പരാജയമുള്ളൂ. അപ്പൊ അതിൽ കുറച്ച് ചക്രവും പണവും കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു മനസ്സുള്ള ആളില്ലെങ്കിൽ പൈസ ഉണ്ടായാലും അതോടെ കിടക്കും.
0: ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല.
1: വയസ്സായി വരുമ്പോ ഒരാളിന്റെ ആശയമില്ല പിന്നെ ജീവിക്കാനും പാടാണ്.
0: അതെ അതെ.
1: പിന്നെ ഇനി അങ്ങോട്ട് ചിന്തിക്കണ്ട. ഞാനെ ചോദിച്ച്
0: പാട്ട് കഴിഞ്ഞു പോയ ഇനി വരാൻ പോണതിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. നമുക്ക് ഇപ്പൊ ഈ പാട്ട് കേട്ട് സന്തോഷിക്കാം.
1: ഞാൻ ചോദിച്ചൊരു പാട്ട് അരുവി തേനരി. ഞാൻ ഒരുപാട് ഈ വനത്തിനകത്ത് ഒരുപാട് കറങ്ങിയിട്ടുള്ള ഒരു
0: പാട്ടാണ്.
1: പറഞ്ഞു ഞാൻ ഒരാളിനെ അന്വേഷിച്ച് വനം പ്രദേശത്തൊക്കെ നടന്നു. എങ്ങനെ പറഞ്ഞ ആന്നേ മൊഴി കറവൂര് വേദിത്തോട് അമ്പനാറ് കോട്ടക്കയം ചെരിപ്പുട്ടുന്നത് അവിടെ ഈ വനത്തിനകത്തുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ഇനി റോഡിൽ വരണമെങ്കിൽ 1,000-2,000 രൂപ വേണം. ബസ്സിൽ ഇനി ബസ്സൊന്നും ഇല്ല. ഏതെങ്കിലും കൂപ്പിൽ വന്ന ലോറിയുടെ പുറത്ത് കയറിയിരുന്നു ഇവിടെ വന്ന് ആശുപത്രി പോകണമെങ്കിൽ.
0: അതെ അതെ.
1: അപ്പൊ അതിന് നിവർത്തിയില്ലാതെ അവിടെ ഒരു മരത്തിന്റെ മൂട്ടിൽ ഈ കുത്തു വിളക്ക് വിളക്കടിച്ച് തിരിയിട്ട് കൊളുത്തിട്ട് ഈ മലവേദ വിളിച്ച് പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ശരീരത്തോടു കൂടി ദേവന്മാരാണെന്ന് ഒരു മൂപ്പന ഉണ്ടായിരിക്കും അവര്.
0: അതെ അതെ.
1: അപ്പൊ അവരുടെ ചിന്ന വാക്കുള്ള ഒരു പറയുന്നത് പോലെ എന്റെ കൊച്ചിന് വയ്യ, അവരെ അവർക്ക് വയ്യ, അവർക്ക് വയ്യ. അപ്പൊ ഇവര് അവിടെ ചെന്ന് തുള്ളിയിട്ട് അവര് ഭക്ഷണം ഇട്ട് കൊടുക്കും. അത്
0: കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാറ്റുമായിരുന്നു അല്ലേ?
1: ഓ, കാരണം അവിടെ അവര് നേരെ തന്നെ ഞാൻ ഇത്ര പണം തരാം, ഇത്ര പണം തരാം. ഒരു പണം കൊടുക്കാതെ വരുമ്പം, കൊടുക്കാൻ ഒക്കാതെ വരുമ്പോ ഇങ്ങനെ പാടും. എങ്ങനെയെന്നറിയാം, 10 രൂപ നത്താലേ ഉള്ളൊരു നേരത്തെ, 8 രൂപ നത്താലേ വീരനന്ദ, 10 രൂപ നത്താൽ. ഞാൻ ഈ സിനിമാ പാട്ടും തന്നെ ഞാൻ അല്ലാത്ത പാട്ടുകളാണ്
0: പാടുന്നത്. ഇതൊക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാല്ലോ ഈ പാട്ടൊക്കെ.
1: പിന്നെ നാലെണ്ണയ്ക്കൊരു പിങ്ക് കുഞ്ഞിനെ നാണി വിറ്റ്, അതാണ് ഇന്നലെ. നാലെണ്ണയ്ക്ക് ഇനി എന്റെ കുഞ്ഞിനെ ആര് വാങ്ങി കണ്ടും? ആര് വാങ്ങിക്കാൻ പോണ?
0: ശരി, അപ്പൊ ഇന്ന് കേൾക്കാനുള്ള പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഇന്ന് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും, മേഡത്തിനും എല്ലാവർക്കും.
0: പാട്ട് ഏതായിരുന്നു പറഞ്ഞേ? അരുവി തേനരുവി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശരി, അന്ന എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഓക്കെ ശരി. പൊക്കുകൾ തത്സമയ ഒരുപഴയിൽ നല്ലാതുള്ള ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. പഴയ കാലങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചു. അരുവി തേനരുവി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പൊക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും കളിചിരികൾ കൊണ്ട് നിറയുന്ന ഒരു കാലമാണ്. നമ്മളൊക്കെ എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് മായാത്ത ചില നല്ല ഓർമ്മകൾ ആ സ്കൂൾ കാലങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പുതിയ പുസ്തകത്തിൻ്റെ മണവും മഷിപ്പേനയും മഴയത്ത് ഒഴുക്കിയ കടലാസ് തോണികളും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: മാഡം.
0: ഹലോ
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, കേൾക്കാലോ.
1: ആ
0: പറഞ്ഞോളൂ.
1: ഞാൻ പള്ളിക്കൂടത്തിൽ നിന്ന് 4ാം ക്ലാസ്സിൽ ജയിച്ച 5ാം ക്ലാസ്സിലായപ്പോഴേ
0: മാഡം
1: നമ്മളെ സ്കൂളിൽ ആഹാരം ഒന്നും കിട്ടില്ല. ഉപ്പുമാവ് വേറെ കുട്ടിയെ കൊടുക്കുന്ന 4 വരെയുള്ള പിള്ളേരിക്ക് ഞാൻ അയാൾ എനിക്ക് അല്പം ഉപ്പുമാവ് തരുമെന്ന് പറഞ്ഞാലും കൊതിയോടെ നോക്കിയിരിക്കുവായിരുന്നു. അതിനെക്കാളും അപ്പുറം വിശപ്പ്. അവര് അല്പം പോലും എനിക്ക് തരൂല. എന്നിട്ട് 2 മണിയാകുമ്പോ കുറച്ച് വെള്ളവും കുടിച്ച് പൈപ്പിൽ നിന്ന് കുടിച്ചിട്ട് ക്ലാസ്സിൽ പോവായിരുന്നു. ഇപ്പഴും നമ്മളെ മക്കൾക്ക് ആഹാരം വേണ്ട.
0: ഇപ്പൊ പിള്ളേരൊക്കെ എടുത്ത് കളയലാണ് പതിവ്.
1: അതെ, അമ്മമ്മ വേണ്ട, അമ്മമ്മ ഇത്രേ മതി
0: രാവിലെ കൊടുക്കുന്നത് വേണ്ട, ഉച്ചക്ക് കൊണ്ടുപോകുന്നത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇങ്ങനെയാണ്.
1: ഞാൻ പറഞ്ഞു മക്കളെ ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആഹാരം ഒന്നും കളയാൻ പാടില്ല എന്ന് പറഞ്ഞു.
0: പിന്നെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ കുറെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും.
1: എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മളെ നമുക്ക് ആഹാരം ഉണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഴിക്കാൻ പറ്റാതെ ഇല്ലാത്ത ഒരുപാട് മക്കളുമാരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിള്ളേരോട്.
0: അപ്പൊ അമ്മ പറയുമ്പോ എന്താണ് പ്രതികരണം?
1: അവർക്ക് സന്തോഷം, അവർക്ക് നമ്മളെ മക്കളുമാർക്ക് കഥ പറഞ്ഞു കൊടുക്കും പോലെ അവര് വന്ന് മടിയിൽ കിടന്ന് 3 പേരും കൂടെ എന്റെ കാലിൽ വന്ന് ഞാൻ തറയിലിരിക്കുമ്പോ എന്റെ തൊടയിൽ വന്ന് കടന്ന് കേട്ടോണ്ടി കിടക്കും. അമ്മമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു,
0: അമ്മമ്മ സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.
1: ആ എല്ലാം പറഞ്ഞൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. എനിക്ക് 9 വയസ്സായപ്പോ 4 പഠിച്ചിരുന്ന പിന്നെ എന്റെ അപ്പൻ തെങ്ങി എന്നെഴുന്നത് മാഡം മാറ്റി.
0: ഓ
1: അപ്പോഴേ പിന്നെ അതി പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്.
0: സഹോദരങ്ങളൊക്കെ എത്ര പേരുള്ള?
1: ഞാനും എന്റെ അനിയത്തിയാണ് ഉള്ളത്. അവൾക്ക് എന്നെ കാലം 5 വയസ്സേടായിരുന്നു. എന്റെ നേരെ അനിയത്തിയില്ല, ഞങ്ങള് 2 പെൺമക്കളായിരുന്നു. പിന്നെ ഞാൻ 7 വരെ പഠിച്ചിട്ട് കൊല്ലത്ത് വീട്ടില് വീട്ടു ജോലിക്ക് പോയി. പിന്നെ അപ്പോഴ 50 രൂപയാണ് ശമ്പളം. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ പോയ പിന്നീട് ആഹാരമൊക്കെ അവിടെ നിന്നൊക്കെ നല്ല അപ്പൊ മരിച്ച പിന്നെ ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടി. ഉച്ചക്കൊക്കെ പിള്ളേരുടെ വീട്ടിലൊക്കെ പോകും. അവര് കഴിക്കുമ്പോ അവരെ അമ്മ നമുക്ക് എനിക്ക് തരും. അങ്ങനെയൊക്കെ ആഹാരത്തിന് കഷ്ടപ്പെട്ടു. ഇന്ന് മക്കളൊക്കെ വേണ്ട, ഞാനും 3 മക്കൾക്കും ഓരോ കുട വിധ വാങ്ങിക്കൊടുത്തു. ബുക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു.
0: സ്കൂൾ തുറന്നപ്പോ അതാണ് അമ്മൂമ്മമാരുടെ
1: പ്രത്യേകത.
0: ഓ
1: അതിന് കഴിഞ്ഞ ഒമ്പത് വർഷം ഓരോ കുട എന്നെ വാങ്ങിക്കൊടുത്തു. അവരത് മതി എന്ന് പറയും.
0: പക്ഷെ പണ്ടത്തെ പോലെ മഴയും പെയ്യുന്നില്ല പിള്ളേർ കുട ചൂടി പോവാനേ.
1: നമുക്ക് കുടയില്ല, വടിയുമില്ല, ബുക്കുമില്ല, പുസ്തകവും.
0: അതെ അതെ അതെ.
1: വേറെ ഉടുക്കാനില്ല, കഴിക്കാനും ഇല്ല, നമ്മൾ എന്ത് കഷ്ടപ്പെട്ട്.
0: അതെ അതെ. എന്തായാലും അവരങ്ങനെ ആ സ്വർഗത്തിൽ തന്നെ ജീവിക്കട്ടെ. അത് നമ്മളെ പോലെ കഷ്ടപ്പെടുന്നത് നമ്മളെ പോലെ കഷ്ടപ്പെടണ്ടല്ലോ. അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: വേണം, ഒരു തമിഴ് പാട്ട് തന്നെ വേണം. നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് ചൊന്നാൽ പുരിയുമ്മ.
0: നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് ചൊന്നാൽ പുരിയും. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നെങ്കിലും തമിഴ് വിട്ടിട്ടില്ല. ശരി, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ? എന്റെ ഭർത്താവിന്റെ പേരൊന്ന് പറഞ്ഞോ.
1: വിജയൻ.
0: ആ ഞാനിങ്ങനെ ഓർത്തു മനസ്സില്, പറഞ്ഞ തെറ്റോന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ വിജയൻ ചേട്ടന് വേണ്ടിട്ടാണ്. കണ്ണുക്കുള്ള ഇന്നാരെന്ന് കണ്ടാൽ തെരിയുമാ. നെഞ്ചുക്കുള്ള ഇന്നാരെന്ന് കണ്ടാൽ തെരിയുമാ. സ്വന്നാൽ പുരിയുമാ. ഓക്കെ ഓക്കെ. അപ്പൊ വിജയൻ ചേട്ടന് വേണ്ടിട്ടാണ് ഈ പാട്ട്. അവിടെ ഉണ്ടോ ഇപ്പൊ ആള്? ആ ശരി ശരി. അപ്പൊ ഓക്കെ, പാട്ട് കേൾക്കാം. ശരി. പൊക്കുവൽ തത്സമയ പരിപാടിയിൽ വെള്ളട നിന്ന് സുധചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ പഴയ കാലങ്ങളെ കുറിച്ച്, അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച്, ഇന്നത്തെ കുട്ടികളുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഒരു തമിഴ് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്വേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884192. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഒക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. സ്കൂൾ കാലങ്ങൾക്ക് കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാലം, പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വലിയ പാഠം പങ്കുവയ്ക്കൽ എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഉച്ചയ്ക്ക് ചോറിടുമ്പോൾ കൂടെയുള്ള കൂട്ടുകാരനൊരു അല്പം ചോറ് അല്ലെങ്കിൽ കുറച്ച് കറി കൊടുക്കുന്നതിലുണ്ട് യഥാർത്ഥ സ്നേഹം. നമ്മുടെ ക്ലാസ്സിലായിരുന്നു വിഷമിച്ചിരിക്കാനിൽ അവർക്കൊരു പേനയോ പെൻസിലോ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സഹായിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം. പഠിക്കുന്ന റാങ്കിനേക്കാൾ വാങ്ങുന്ന വാർക്കിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് ഒരു നല്ല കൂട്ടുകാരനാവുക എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ആരാണ്?
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: ആ, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി, പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ട്
0: വേണമായിരുന്നു.
1: ചിത്രത്തിൽ യേശുദാസ് പറയും, ശ്രാവണം വന്നോ നിന്നെ തേടി ശമയാ ഭൂമി ചന്ദ്രചാരാക്കണം ഋതുഹാരം മൂലം തണ്ടിൽ നിന്നോ. ആ പാട്ട്,
0: ആ പാട്ടാണ് കേൾക്കേണ്ട.
1: ആ
0: ശരി, ഇപ്പൊ എവിടെ ജോലി സ്ഥലത്താണോ, കരുനാഗപ്പള്ളിയിലാണോ, കൊല്ലത്താണോ? കരുനാഗപ്പള്ളിയിലാണ്. പിന്നെ മലപ്പുറത്തേക്ക് ലീവ് കഴിഞ്ഞ് പോയില്ലേ ഇതുവരെ?
1: ഇല്ല, ഞാൻ പോയില്ല.
0: പിന്നെ അങ്ങോട്ട് പോണ്ടേ? ഇത്രയും ദിവസത്തെ ലോങ് ലീവ് ഒക്കെ എടുത്താ ഇനി അങ്ങോട്ട് പോവാൻ പറ്റുമോ? ശരിക്കും അതാണ്, എനിക്ക് തന്നെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓ, അത് ശരി. അതുകൊണ്ട് വലിയ ജോലി വലിയ പൈസ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന്
1: തോന്നുന്നു.
0: അതാണോ കാര്യം?
1: ശമ്പളം കുറവാണ്.
0: ശമ്പളം കുറവാണോ? ആ, അതുകൊണ്ടാണ് പോവാത്ത. അപ്പൊ വേറെ ഏതെങ്കിലും ഒക്കെ ജോലി അന്വേഷിക്കാമായിരുന്നു.
1: എന്നാലും
0: ഒന്ന് ആഞ്ഞു ശ്രമിക്കൂ.
1: പിന്നെ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: ടിവി മുഹമ്മദ് വടക്കവാന്ന് ഒരു പട്ടാമ്പി, ശിവ കുമരകം, ആനന്ദം പിലാനൊരു കണ്ണൂര്, പിന്നെ പ്രീത തോന്നക്കൽ. പ്രീത
0: തോന്നക്കൽ.
1: ആ
0: ശരി, അപ്പൊ ഇത്രയും പേർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് കേൾക്കേണ്ടത്.
1: ആ
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് അൻസാർ കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ ശ്രാവണം വന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ് റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സ്കൂളെന്ന് പറയുന്നത് വെറുമൊരു പരീക്ഷാ ഹാൾ മാത്രമല്ല, അവിടെ തെറ്റുകൾ പറ്റാം, മാർക്ക് കുറയാം. പലപ്പോഴും തോൽവികളിൽ നിന്നാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പം പരീക്ഷയിലെ മാർക്കല്ല ജീവിതത്തെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മബലമാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും പകർന്നു കൊടുക്കേണ്ടത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ശാന്തയാണ് മോളെ.
0: ആ, പറഞ്ഞോളൂ ശാന്തമ്മേ.
1: ഇന്ന് എന്റെ കുഞ്ഞാവൻ ബർത്ത്ഡേ ആണ്. അവളുടെ അവക്ക് ഒരു ജന്മദിന ആശംസകൾ നേർന്ന.
0: പേരെന്തായിരുന്നു കുഞ്ഞുമാവയുടെ?
1: കൃത്യ. പത്താം ക്ലാസ്സിലോട്ട് കേറി.
0: ഇനി പത്താം ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്?
1: ഒന്നാം ക്ലാസ്സിൽ.
0: ഓ, ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന ഹൃദ്യ മോൾക്ക് ബർത്ത്ഡേ ആണ്, ജന്മദിന ആശംസകൾ നേരണം. തീർച്ചയായും ജന്മദിന ആശംസകൾ നേരാ. പിന്നെ വേറെന്താ?
1: പിന്നെ പുതിയ ചെരുപ്പ്, പുതിയ പട, പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടുന്നത്. അങ്ങോട്ട് ചേരുന്ന സമയം തന്നെ
0: ഓ,
1: നമ്മളൊക്കെ പഠിച്ച കാലത്താണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
0: ഇല്ല, ഒരു ബുക്ക് കിട്ടിയ അത്രയും ഭാഗ്യം.
1: ബുക്കോ ഇല്ല, അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബുക്കും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിൽ തന്നെ ഒരുക്കി വെച്ചാണ് പോകാറുള്ളത്. പിന്നെ കഞ്ഞി കുടിക്കാനൊക്കെ അന്നത്തെ കാലത്ത് വലിയ ദുരിതമില്ലാതെ ജീവിച്ചവരാ ഞങ്ങൾ. പിന്നെ അത് പറഞ്ഞു, വസ്തുക്കളും പകണമെന്നും ഒരുപാടില്ലെങ്കിലും ദാരിദ്ര്യ ദുഃഖങ്ങൾ അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടില്ല.
0: നല്ലതാ.
1: സ്വത്തും മതിലും ഒന്നും ഇല്ല മോളെ, അങ്ങനെയൊന്നും ഇല്ല. അന്നത്തിന് വസ്ത്രത്തിനൊന്നും വലിയ മുട്ട് വരുത്തിയിട്ടില്ല. എന്റെ അച്ഛന് കൊച്ചൊരു പണിയുണ്ടായിരുന്നു, പോലീസിലായിരുന്നു.
0: അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ അങ്ങ് മുന്നോട്ട് പോയി.
1: പോയി. ഞങ്ങൾ ഏത് മക്കളാണ്, 3 പെണ്ണും 4 ആണും. അങ്ങനെ ഒരു പരുവത്തിൽ കൂടെ അങ്ങ് കഴിഞ്ഞു നമ്മള്.
0: ചെറിയ കാലത്ത് അല്ലേ?
1: ചെറിയ കാലത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നിർബന്ധം
0: നേടിക്കൊടുക്കുകയും ചെയ്യും.
1: നേടിക്കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ മനഃപ്രയാസം ഉണ്ടാവും. അവര് പിന്നെ കാര്യം
0: അരഞ്ഞു വിളിച്ച് അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുക്കും.
1: രണ്ട് കുട്ടികളെ ഉണ്ടെങ്കിലും 12 പിള്ളേരുടെ നിർബന്ധമാണ് ഈ രണ്ട് കുട്ടികളും
0: കാണിക്കുന്നത്.
1: എനിക്ക് 13 കുട്ടികളുണ്ട്. മോളും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിട്ട് 13 പേരുണ്ട് മോളെ. എനിക്ക് കുട്ടികളില്ലെങ്കിലും അതിൽ ഒരു 14 പേരിൽ ഒരാളാണ് പോയത്. നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയി. 13 പേരുണ്ട്. ഈ 13 പേര് എല്ലാവരും എന്നെ ഒരാഴ്ച 2 പ്രാവശ്യം വിളിക്കാറുണ്ട്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നെങ്കിൽ ഞാൻ അവിടെ താമസിക്കുന്നത് പോലെ തന്നെ അവര് വിളിക്കുകയും പറയുകയും സന്തോഷങ്ങൾ പങ്കിടും, സന്താപങ്ങൾ പങ്കിടും. അങ്ങനെ പരസ്പരം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്.
0: അവരുടെ സ്നേഹത്തിന്റെ നിറവിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്.
1: എന്റെ ഭർത്താവ് മരിച്ചിട്ട് 14 വർഷം 15 വർഷം ആവാൻ പോണെങ്കിലും എന്നെ എല്ലാവരും വിളിക്കും. അങ്ങോട്ടെങ്കിലും ഞാൻ പോകത്തില്ല. എനിക്ക് ഇവിടൊക്കെ ഉള്ള ആൾക്കാരോടാണ് ഭയങ്കര ഇഷ്ടവും സ്നേഹവും. മറ്റേതെന്റെ സഹോദരങ്ങളുടെ മക്കളല്ലേ, മറ്റുള്ള ആൾക്കാർ, ഇവിടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് കൂടെ.
0: ശരി, അതുകൊണ്ടാണ് ഇവിടെ വിട്ടുപോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു
1: നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞെങ്കിൽ സംസാരിക്കുന്ന മോളോട് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: താങ്ക് യു.
1: എപ്പോഴും കാണണമെന്ന് എനിക്ക് അതിയായ മോഹമുണ്ട്. അങ്ങ് വരെ വരാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്.
0: നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ
1: ദിവസം വരും മോളെ. എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ പാട്ട് വെച്ച് തരണം. അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാവർക്കും, കരുണാസായിലുള്ള വൃദ്ധജനങ്ങൾക്കും, അതുപോലെ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്ത്. എനിക്ക് എന്റെ മോൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എന്റെ അനുജത്തിയുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ തന്നെ.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ മോളെ.
0: ഓക്കെ. പൊക്കുകയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ശാന്തമ്മ

0: കോക്കുവയലിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. സ്കൂളിലേക്ക് പോകുന്ന ആദ്യമായ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളുമൊക്കെ നമ്മളിങ്ങനെ ഓർമ്മിക്കുന്നു. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വഴിയിലുള്ള കാഴ്ചകൾ കാണണം, പെയ്യുന്ന മഴയെ നമ്മൾ അറിയണം, വിരിയുന്ന പൂക്കളെയും പറക്കുന്ന പൂമ്പാറ്റകളെയും കാണണം. പുസ്തകത്തിലുള്ളത് മാത്രമല്ല, ഈ ലോകത്തിലുള്ളതെല്ലാം തന്നെ ഒരു വലിയ പാഠപുസ്തകമാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? തിരുമലയിൽ നിന്ന് തങ്കം. ആ, പറഞ്ഞോളൂ.
1: സ്കൂളിൽ പോണെന്റെ എന്റെ കൊച്ചുമക്കളും മൂന്ന് പേരും ഇന്നലെ സ്കൂളിൽ പോയി. അവർക്ക് ഒരാഴ്ചക്ക് മുമ്പേ ബുക്കുകളെല്ലാം വാങ്ങിച്ച ബുക്കെല്ലാം പേരെഴുതി ബാഗിലൊക്കെ വെച്ചു. സന്തോഷം, എന്ന് തുറക്കും എന്ന് തുറക്കും എന്ന് തുറക്കും എന്നും പറഞ്ഞാണ്. ഒരാള് വന്നിട്ട് ഇനി മൂന്നാം ക്ലാസ്സില്, ഒരാള് വന്ന് ആറാം ക്ലാസ്സില്, ഒരാള് ഒൻപതാം ക്ലാസ്സില്. ഒൻപതാം ക്ലാസ്
0: എല്ലാരും സ്കൂളിൽ പോകാനുള്ള ത്രില്ലായിരുന്നു.
1: ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ബാഗൊക്കെ വാങ്ങിച്ചു, ബാഗെല്ലാം എടുത്തു. എത്ര പ്രാവശ്യം നോക്കുന്നുണ്ട് ബാഗ്,
0: പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ബുക്ക്, പുതിയ ഉടുപ്പ്.
1: കുട വാങ്ങിച്ചില്ല, കുട വാങ്ങിച്ചില്ല,
0: വാങ്ങിച്ചില്ല. അങ്ങനെ എല്ലാരും
1: കുട വാങ്ങിച്ചില്ല. റെയിൻകോട്ട് ഉണ്ട്, ഇല്ല റെയിൻകോട്ട് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുടയുണ്ട്. പിന്നെ മോന് നടയിൽ തന്നെ അവരെ ബസ് വരും, അവർക്ക് ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്, തൊപ്പിയുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഐറ്റം ഒന്നും വാങ്ങിച്ചില്ല.
0: സുഖമല്ലേ?
1: ആ, വയസ്സായില്ലേ, 72 വയസ്സായി. അപ്പൊ അതിനുള്ള കാഴ്ചയും എല്ലാം
0: ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്.
1: ഓ ഓ, എന്നിട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, എന്നിട്ടും ഇപ്പൊ കാണാം എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ കാഴ്ചയെന്ന്
0: പറയാനൊന്നും ഇല്ല. തെളിഞ്ഞു തെളിഞ്ഞു വരും. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ വരും അന്വേഷിച്ചു എന്ന് പറയണം. സ്കൂളിൽ പോയിരിക്കല്ലേ.
1: ശിവാനി, ശിവാനി എന്ന പാട്ടൊക്കെ പാടി.
0: ഓർമ്മയുണ്ട് ശിവാനി. ശിവാനി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിയാണെന്ന് സംസാരിച്ചേ.
1: അവര് ശനിയാഴ്ചയിൽ എന്നിടാം, വാട്സപ്പിൽ ഇടാം. ശനിയാഴ്ചയൊക്കെ പിള്ളേർ ഇതല്ലേ അമ്മ, അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞു. മൂന്നരും വിളിച്ചിട്ടുണ്ട്.
0: അതെ അതെ, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ട് വാട്സപ്പിൽ പാടി ഇടാൻ പറയണം. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട അമ്മക്ക്?
1: ഞാൻ പാട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹരിവരാസൻ ആയപ്പ സ്വാമിയുടെ.
0: ഹരിവരാസന നമ്മൾ നോക്കട്ടെ, ഏതെങ്കിലും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കേൾക്കാം. ആഗ്രഹിച്ചു പോയതല്ലേ? ആഗ്രഹിച്ചു പോയെങ്കിൽ പിന്നെ നമ്മൾ അത് വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് ഹരിവരാസനം തന്നെ കേൾക്കാം. ഓക്കെ അമ്മ, അപ്പൊ പാട്ട് കേക്കാം. ശരി, ഓക്കെ
1: ഓക്കെ,
0: ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ തങ്കം അമ്മയാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ച തിരുമല നിന്നും. അപ്പോ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കൊക്കെ പോയിരിക്കുകയാണ് പുതിയ ബാഗും ഒക്കെ ആയിട്ട്. അപ്പോ ഹരിവരാസനം എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവേലിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സ്കൂൾ കാലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പോക്കുവെയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്രോതാക്കളും പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുകയും നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു മെസ്സേജ് കേൾക്കാം. ഹായ്, സുഖമാണോ? ഞാൻ ഇന്ദു നെട്രച്ചറ. എനിക്ക് കുടുംബ പുരാണം എന്ന ചിത്രത്തിലെ താലോലം താനേ താരാട്ടുമെന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ച് തരുമോ എന്നാണ് ഇന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി അഥവാ AI തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഹൈദരാബാദാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ ഞങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുചിത്രയാണ് ബംഗാളിൽ നിന്നാണ് ഉത്തരം എഴുതി അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. പോക്കുവെയിലൂടെ നമ്മൾ പങ്കുവച്ച ഓരോ ഓർമ്മകളും നമ്മളെ വീണ്ടും ആ പഴയ സ്കൂൾ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഓർമ്മകളായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് മാർക്കുകൾ വാങ്ങാനുള്ള മത്സരബുദ്ധി അല്ല നമ്മൾ നൽകേണ്ടത്, മറിച്ച് സഹജീവികളെ സ്നേഹിക്കാനുള്ള വലിയ മനസ്സാണ് നമ്മൾ അവർക്ക് പകർന്നു നൽകേണ്ടത്. അവർ നന്നായി പഠിക്കട്ടെ, അതിലുമുപരി നല്ല മനുഷ്യരായി വളർന്നു വരട്ടെ. ഇനി നമുക്ക് ശനിയാഴ്ച ഇതേ സമയത്ത് പുതിയൊരു പോക്കേൽ വെളിച്ചത്തിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. ഇപ്പോൾ ഇന്ദു നെട്രച്ചർ ആവശ്യപ്പെട്ട പാട്ട് പോക്കേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് കേൾക്കാം. തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ലേഖ പോക്കേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥയാണ് ഹരിത വിപ്ലവം. അതൊരു കേവല കാർഷിക പദ്ധതിയല്ല, മറിച്ച് ഭൂമിയുടെ പച്ചപ്പുള്ള സ്നേഹത്തിന്റെ വീണ്ടെടുപ്പാണ്. അതിരാവിലെ മഞ്ഞുവീണ പാടശേഖരങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന പച്ചപ്പ് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ്. വിത്തിടുന്നവന്റെ വിയർപ്പും വിളവെടുക്കുന്നവന്റെ പുഞ്ചിരിയും ചേർന്നൊരുക്കുന്ന ഒരു മഹാകാവ്യമാണത്. നമ്മുടെ പൂർവികർക്ക് കൃഷി എന്നത് വെറുമൊരു ഉപജീവനമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. മണ്ണിൽ വിത്തിടുമ്പോൾ അവർ അനുവാദം ചോദിച്ചിരുന്നു. ഓരോ കതിർക്കുലയിലും അവർ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. എന്നാൽ കാലം മാറിയപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ, പട്ടിണിയെന്ന ഭീകരരൂപം പടിവാതിൽക്കലെത്തിയപ്പോൾ ശാസ്ത്രീയമായ ഇടപെടലുകൾ അനിവാര്യമായി മാറി. 60കളുടെ മധ്യത്തിൽ ഇന്ത്യ നേരിട്ട കൊടുംക്ഷാമത്തിന്റെ കറുത്ത നാളുകളിൽ നിന്നാണ് ഹരിത വിപ്ലവം എന്ന ആശയത്തിന്റെ ഉദയം. അത് കേവലം വിളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തളർന്നുപോയൊരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുക കൂടിയായിരുന്നു. നോർമൻ ബോർലോഗും MS സ്വാമിനാഥനും വിഭാവനം ചെയ്ത ആ മാറ്റം നമ്മുടെ പാടങ്ങളിൽ പുതിയൊരു വസന്തം തീർത്തു. ഗോതമ്പ് പാടങ്ങളും നെൽവയലുകളും സ്വർണ്ണനിറം അണിഞ്ഞപ്പോൾ രാജ്യം വിശപ്പിൽ നിന്ന് മോചിതമായി. കപ്പലിൽ നിന്ന് കൈകളിലേക്കെന്ന അവസ്ഥയിൽ നിന്ന് നാം സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നു. പക്ഷേ ഈ വലിയ പ്രയാണത്തിനിടയിൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് ഇന്ന് ഗൌരവകരമായ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികമായ മണവും ഗുണവും കവർന്നെടുത്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. യഥാർത്ഥ ഹരിത വിപ്ലവം എന്നത് മണ്ണിനെ വിഷമുക്തമാക്കുന്നതിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ജൈവവളങ്ങളുടെ നന്മയും തനത് വിത്തിനങ്ങളുടെ കരുത്തും തിരിച്ചുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃഷി എന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്കുപുസ്തകം മാത്രമല്ല, അത് പ്രകൃതിയോടുള്ള കടപ്പാടുകൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവുകളും സമന്വയിക്കുന്ന ഒരു പുതിയ കൃഷിരീതിയാണ് നമുക്ക് ആവശ്യം. തുള്ളി നനയും ഗ്രീൻഹൌസ് കൃഷിയും പോലെ കൃത്യതയാർന്ന രീതികൾ അവലംബിക്കുമ്പോഴും മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ നാം ജാഗ്രത പാലിക്കണം. വീടിന്റെ മുറ്റത്തോ മട്ടുപ്പാവിലോ ഒരു പച്ചക്കറിത്തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ നാം പങ്കുചേരുന്നത് ഈ മഹാവിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. അത് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രായശ്ചിത്തം കൂടിയാണ്. ഓരോ വീട്ടിലും ഒരു കൊച്ചു തോട്ടമെങ്കിലും ഉണ്ടാവുക എന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്. കുട്ടികൾ മണ്ണിലിറങ്ങട്ടെ, അവർ വിത്തുമുളയ്ക്കുന്ന അത്ഭുതം കാണട്ടെ, എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് പ്രകൃതിയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ. ഭൂമി നമുക്ക് നൽകുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് തിരിച്ചു നാം നൽകേണ്ടത് കരുതലും സംരക്ഷണവുമാണ്. വരും തലമുറയ്ക്കായി വിഷമില്ലാത്ത മണ്ണും തെളിമയുള്ള വെള്ളവും കരുതി വയ്ക്കുക എന്നത് നമ്മുടെ ധാർമ്മികമായ കടമയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പച്ചപ്പ് നിലനിർത്തുക എന്നത് ആഡംബരമല്ല, മറിച്ച് അതിജീവനത്തിനുള്ള ഏക വഴിയാണ്. ഓരോ തൈ നടുമ്പോഴും നാം ഒരു ശ്വാസം കൂടിയാണ് ഈ ഭൂമിക്ക് നൽകുന്നത്. മണ്ണ് ഒരു വികാരമായി മാറുമ്പോൾ, കൃഷി ഒരു തപസ്യയായി മാറുമ്പോൾ അവിടെ പച്ചപ്പുള്ള സ്നേഹം തളിർക്കുന്നു. ആ സ്നേഹമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. പ്രകൃതിയും മനുഷ്യനും കൈകോർത്തു നിൽക്കുന്ന ആ പച്ചപ്പുള്ള നാളേക്കായി നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം, പ്രവർത്തിക്കാം. മണ്ണ് ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ പച്ചപ്പുള്ള വിപ്ലവം തുടരാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ പോയി കണ്ടേക്കാം എന്ന് തോന്നും വിധം ആരാധന തോന്നുന്ന ഒരാളെയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ച് അങ്ങനെ ഓടിപ്പോയി കാണാമെന്ന് വിചാരിക്കുകയും വേണ്ട. 1963 മരണപ്പെട്ട സൊസാക്കു കൊബായാഷിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 1893 ജൂൺ 18 ടോക്കിയോയ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച കൊബായാഷി ഒരു വിസ്മയ വിദ്യാലയം സ്ഥാപിച്ചു. ടോമോ സ്കൂൾ എന്നായിരുന്നു അതിന്റെ പേര്. പ്രകൃതിയും സംഗീതവും എക്കാലത്തും ഹരമായിരുന്ന കൊബായാഷി മാഷ് ഒരു ദരിദ്ര കർഷക കുടുംബത്തിലെ 6 സന്തതികളിൽ ഇളയവനായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അദ്ദേഹം ഒരു സ്കൂളിൽ ഉപാധ്യാപകന്റെ തസ്തികയിൽ ജോലിക്ക് ചേർന്നു. വേണ്ടത്ര യോഗ്യതകൾ ഇല്ലാതിരുന്നിട്ടും ആ ചെറിയ പ്രായത്തിൽ അത്തരമൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഭാശക്തി കൊണ്ട് മാത്രമായിരുന്നു. താമസിയാതെ സംഗീതത്തിന്റെ ഈറ്റില്ലമായ ടോക്കിയോ മ്യൂസിക് എഡ്യൂക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ കൊബായാഷിക്ക് കഴിഞ്ഞു. സംഗീത അധ്യാപകനായി CSK എലിമെന്ററി സ്കൂളിൽ ചേർന്നതായിരുന്നു കൊബായാഷിയുടെ വഴിത്തിരിവ്. അവിടുത്തെ അധ്യാപകൻ ഹറുജി നകാമുറ കൊബായാഷിയിൽ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല. 1922 മുതൽ 1924 വരെയുള്ള 2 വർഷം കൊബായാഷി മാസ്റ്റർ യൂറോപ്പിലെ അനേകം വിദ്യാലയങ്ങൾ സന്ദർശിച്ചു. മടങ്ങിവന്ന് ഒരു സുഹൃത്തിനോടൊപ്പം സെയ്ജോ കിൻഡർ ഗാർട്ടൻ സ്കൂളുകൾ തുടങ്ങി. അവിടുത്തെ അധ്യാപകരെ അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചു, കുട്ടികളെ ദയവായി പ്രകൃതിക്ക് വിടുക, അവരുടെ സഹജമായ ഇച്ഛകളെ തുരങ്കം വയ്ക്കാതിരിക്കുക, അവരുടെ സ്വപ്നങ്ങൾ തീർച്ചയായും നിങ്ങളുടേതിനേക്കാൾ മഹത്തരമാണ്. അക്കാലത്ത് അത്തരമൊരു ശിശുവിദ്യാലയം ജപ്പാനിൽ മറ്റൊരിടത്തുമുണ്ടായിരുന്നില്ല. 1937 കൊബയാഷി ടോമോ ഗ്യക്കിൻ ആരംഭിച്ചു. യുറത്തിമിക്സ് എന്ന കായിക കലയെ ജപ്പാന് പരിചയപ്പെടുത്തിയതും കൊബയാഷി തന്നെയായിരുന്നു. ടോക്കിയോ നഗരം ബോംബ് ആക്രമണത്തിന് ഇരയായപ്പോൾ 1945 ടോമോ വിദ്യാലയവും കത്തിയെരിഞ്ഞു. ടോമോ പോലെയുള്ള പള്ളിക്കൂടങ്ങൾ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ലോക അത്ഭുതങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ജന്മം കൊണ്ടേനെ. പക്ഷേ ടോമോ എങ്ങുമില്ല. കുട്ടികളുടെ മനസ്സുമായി അത്രയേറെ ലയം പ്രാപിച്ചിരിക്കുന്ന അധ്യാപകരുമില്ല. കുട്ടികൾ ചലിക്കുന്നത് എങ്ങനെയെന്നും ശ്വസിക്കുന്നത് എങ്ങനെയെന്നും കൊബായാഷി മാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു. ടോമോ കത്തിയമർന്ന ശേഷം തീവണ്ടി മുറികളെ ക്ലാസ് മുറികളാക്കിക്കൊണ്ടുള്ള മറ്റൊരു ടോമോ നിർമ്മിക്കാൻ കൊബായാഷി തയ്യാറായെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിനു മുൻപേ അദ്ദേഹം മരണപ്പെട്ടു. കൊബായാഷി ഒരു അത്ഭുതമാണ്, ടോമോ ഗ്യക്കിൻ ഒരു വിസ്മയവും. കൊബായാഷി മാഷിനെയും ടോമോയെയും ഹൃദയത്തോട് ചേർത്തറിയാൻ ഒരു വഴിയേയുള്ളൂ. എലിമെന്ററി സ്കൂൾ മാറി ടോമോയിലേക്ക് വന്ന വികൃതി പെൺകുട്ടി കാലങ്ങൾക്ക് ശേഷം യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായി മാറിയ കഥ വിവരിക്കുന്ന ടോട്ടോ ചാൻ എന്നൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം. അതിന്റെ താളുകളിൽ കൊബായാഷി മാഷുണ്ട്, ടോമോ ഗ്യക്കിനുണ്ട്. ഒരു ബോംബാക്രമണത്തിനും വിട്ടുകൊടുക്കാതെ തെത്സോ കോക്കുറോയോഗ നഗി മാഷിനെയും സ്കൂളിനെയും ആഴത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു.
3: വ്യക്തിവിശേഷം. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ട് ചെകിടും തീപ്പൊള്ളലേറ്റ ഒരു മുഴുക്കുടിയനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്ത് ചോദിച്ചു, നിന്റെ മുഖം എങ്ങനെയാണ് പൊള്ളലേറ്റത്? എന്റെ ഭാര്യ തേപ്പ് പെട്ടി ഓണാക്കി വെച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോ അത് ഫോണാണെന്ന് കരുതി ഞാനെടുത്ത് ചെവിയിൽ വച്ചു. അപ്പോ മറ്റേ ചെകിടോ? സുഹൃത്ത് ചോദിച്ചു. അതോ, അവൻ ആ ദ്രോഹി വീണ്ടും ഫോൺ വിളിച്ചെന്നേ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത ഏറെ പേരുണ്ട്. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: ധർമ്മമാഹാത്മ്യം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യത്തിലും നീതിയിലും അടിയുറച്ച് ചെയ്യുന്ന കർമ്മം തന്നെയാണ് ധർമ്മം. ലോകം അംഗീകരിക്കുന്ന പ്രവൃത്തി, ഏവർക്കും നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി. യുദ്ധം പോലും ധർമ്മയുദ്ധമായിരിക്കണം എന്നായിരുന്നു ആർഷഭാരതത്തിന്റെ നിഷ്ഠ. ഇഹലോകത്തിൽ സുസ്ഥിതിയെ തരുന്നതാണ് ധർമ്മം. സമ്പത്തും സമൃദ്ധിയുമൊക്കെ അതിന്റെ സത്ഫലങ്ങളാണ്. ഇവിടെ അനുഭവിക്കാവുന്ന ധന്യജീവിതത്തിനു പുറമെ പരലോകത്തിൽ മോക്ഷസ്ഥിതിയെ നേടിത്തരുന്നതും ധർമ്മം തന്നെയാണ്. ധർമ്മത്തെ മുൻനിർത്തി മുറ തെറ്റാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മേൽക്കുമേൽ ശ്രേയസ് നൽകുന്ന ഇതേ ധർമ്മം തന്നെ പിഴയ്ക്കുന്നവർക്ക് അന്തകനായും മാറും. ചിലപ്പതികാരത്തിലെ പാണ്ഡ്യരാജാവിന്റെ അവിചാരിതമായ അന്ത്യം ധർമ്മത്തെ കൈവെടിഞ്ഞുകൊണ്ടത്രേ സംഭവിച്ചത്. പതിവ്രതാരത്നമായ കണ്ണകിയുടെ ഒരു ചിലമ്പ് വിൽക്കുവാനും ഉപജീവന മാർഗം കണ്ടെത്തുവാനും മധുരയിലെത്തിയ കോവലനെ സത്യമെന്തെന്ന് അന്വേഷിച്ചറിയാതെ കള്ളനെന്ന് മുദ്രകുത്തി വധിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു പാണ്ഡ്യമന്നൻ. കൊട്ടാരത്തിൽ റാണിയുടെ ഒരു ചിലമ്പ് മോഷണം പോയിരുന്നു. അരമനയിൽ നിന്ന് അത് മോഷ്ടിച്ച കൊട്ടാരം തട്ടാൻ സാമ്യമുള്ള മറ്റൊരു ചിലമ്പ് കോവലന്റെ കയ്യിൽ കണ്ടപ്പോൾ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി ഒരുക്കിയ നാടകമായിരുന്നു അത്. മുമ്പിൽ ചിന്തിക്കാതെ തട്ടാന്റെ നിഗൂഢ തന്ത്രത്തിൽ പെട്ടുപോയി രാജാവ്. ഒരു നിരപരാധി ക്രൂരമായി വധിക്കപ്പെട്ടു. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം പ്രാണൻ കൊടുത്ത മഹാരാജാവ് തന്റെ തെറ്റുതിരുത്തി. അതുകൊണ്ട് കോവലന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. ധർമ്മം പിഴച്ച രാജാവിന് ആ ധർമ്മം തന്നെ അന്തകനായി എന്നുള്ളതിന് ഉദാഹരണമത്രേ ഈ സംഭവം. കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് 100 വട്ടം ആലോചിക്കുക. ഇടവും വലവും നോക്കുക. ഇരുന്നു ചിന്തിക്കുക. തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ എളുപ്പമാണ്. തെറ്റുകളുടെ വഴി അധർമ്മത്തിന്റെ വഴിയാണ്. ശരിയായ വഴി ധർമ്മത്തിന്റേതു മാത്രം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 2 സഞ്ചരിക്കുന്നു. 1793 June 2, ഫ്രാൻസിൽ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നു. ഭീകരതയായിരിക്കും പുതിയ ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോബ്സ്പിയർ ഭീകരഭരണം ആരംഭിച്ചിരിക്കുന്നത്. ഭീകര ഭരണകാലത്ത് 17,000 പേർ ഔദ്യോഗികമായി വധിക്കപ്പെട്ടു. ചോരപ്പുഴകൾ നിത്യ സംഭവമായി. 1966 June 2, നാസയുടെ സൗരയൂഥ പര്യവേക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സർവേയർ ദൗത്യങ്ങളിൽ ആദ്യത്തേത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 1953 ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ നാൾവഴിയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം ദേ നടക്കുന്നു.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം മധുശ്രീ പാടുന്നു

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഷാൽമാലി ഖോൽഗഡെ ആലപിച്ച ഗാനം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ശംഷദ് ബീഗം ആലപിച്ച ഗാനം.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്ക് വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഇളാ അരുൺ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശിവ ശിവ ശിവ ശിവ

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരം

0: മത്സരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
1: मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
0: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
2: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തിദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ, വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

സാന്ത്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്കു മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പി. സുശീല ആലപിച്ച ഗാനം.

0: ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി ഷാഷാ തിരുപ്പതി പാടുന്നു.

0: ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അലീഷ ചിനായിയുടെ ഒരു ഗാനം.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കയാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സാന്ധ്യരാഗങ്ങളിൽ ഇനി സുനന്ദ ശർമ്മ പാടുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. അസ്തമയ സൂര്യന്റെ ആ സ്വർണ വെളിച്ചം നമ്മുടെ ജനൽപ്പാളികളിലൂടെ അകത്തേക്ക് എത്തി നോക്കുമ്പോൾ മനസ്സിലൊരുപാട് ഓർമ്മകൾ വന്നു നിറയുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ ജൂൺ 1 ലോക രക്ഷാകർത്തൃ ദിനമായിരുന്നു. നമ്മളെ കൈപിടിച്ച് നടത്താൻ, നമ്മുടെ വീഴ്ചകളിൽ താങ്ങാവാനും, നമ്മൾ തളരുമ്പോൾ നെഞ്ചോട് ചേർക്കാനും, കൂടെയുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വലിയ തണലുകളെ ഓർക്കാനുള്ള ഒരു മനോഹര ദിവസമായിരുന്നു ഇന്നലെ. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും അച്ഛന്റെ കരുതലിനെ കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ അതിനുമപ്പുറം അവർ നമുക്കായി ജീവിച്ചു തീർത്ത ആയുസിന്റെ വലിയ ത്യാഗത്തെ നന്ദിയോടെ സ്മരിക്കാൻ ഈ പോക്കുവയിൽ നേരത്ത് നമുക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് നമ്മളെ വളർത്തിയ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ച അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ് ഇന്ന് പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരനായർ.
2: ആ, നമസ്കാരമുണ്ടല്ലോ ശങ്കര ചേട്ടാ, പറഞ്ഞോളൂ.
3: നമുക്ക് ഈ ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പഴയ കാര്യങ്ങളിലോട്ട് പോകാനുള്ള പല അവസരങ്ങളും കരുണാസായി ഒരുക്കി തരണുണ്ട്.
2: അതെ,
3: അങ്ങനെ ഒരവസരമായിരുന്നു ഈ ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒറ്റക്കമ്പി നാവം.
2: എന്തായിരുന്നു അത്?
3: അത് നമ്മുടെ ഈ ബി വസന്ത എന്ന് പറയുന്ന പാട്ടുകാരി. ഇന്നത്തെ ആളുകൾക്ക് അറിഞ്ഞുകൂടെ പലർക്കും അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒരു അവരൊരു മലയാളി അല്ല എന്ന് ഒരു ഒരു മനുഷ്യർക്കും പറയാൻ പറ്റാത്തൊരു ഗായികയാണ്.
2: ഒരു പാട്ടിലൂടെ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല.
3: ഇല്ലല്ലോ, ഒരിക്കലും. വാസ്തുവിടെ യാതൊരു ഇതിലും ഇത്രയും നല്ല ഒരു നല്ല രീതിയിലുള്ള ഒരു പാട്ടുകാരി. അത് വളരെ വളരെ വളരെ പഴയ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ നമുക്ക് സംഭാവന ചെയ്ത ഒരു ഹിന്ദി ഗായികയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരാൻ ഒരു അവസരം ഒരുക്കി തരുന്ന കരുണാസായിക്ക് എത്ര ഒരിക്കൽ കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട് പറയാം. അങ്ങനെ അതിൽ കേട്ട ഒരു പാട്ട്.
2: ഏത് പാട്ടായിരുന്നു ഇന്നലെ കേട്ടിരുന്നത്?
3: ഇന്നലെ ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്ന പാട്ട് അനാർക്കലിയിലുള്ള പാട്ടാണ്, നദികളിൽ സുന്ദരിയമുന. അതിൽ അവർക്ക് അവരധികം അതിലായിട്ട് അവരുടെ പോർഷൻ അതിൽ കുറവാണ്. അവർ മൂളനെ ഉള്ള അവസാനം മാത്രമേ ഒരു പോർഷൻ അവർ പാടുന്നുള്ളൂ.
2: എന്നാലും ഓർക്കാനുള്ള ഒരു
3: അവസരമായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ അതിൽ കേൾക്കാൻ പറ്റി. ആ വിജാതീയത്തിലെ രാസലിയിലേക്ക് വൈകി, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്. അതുപോലെ ആ കുടമില്ലപ്പൂവിനും മലയാളി പെൺ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പാട്ടുകൾ. അപ്പൊ അങ്ങനെ നമുക്ക് അത് വളരെ വളരെ വളരെ പ്രകോട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം.
2: അതുപോലെ പഴയ ഓർമ്മകളിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഇന്നലെ അന്താരാഷ്ട്ര രക്ഷാകർതൃ ദിനമായിരുന്നു. നമ്മളെ നോക്കി വളർത്തി പരിപാലിച്ച അച്ഛനമ്മമാരുടെയൊക്കെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ നമുക്ക് ലൈവ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആ വിശേഷങ്ങളും കൂടെ നമുക്ക് പങ്കുവെച്ചു പോവാം.
3: അപ്പം അതിന് അതിനോട് അതുപോലെ ഒരു പഴയ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ വന്ന ഈ ചില കാര്യങ്ങൾ. നമ്മള് എത്ര കേട്ടാലും എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്.
2: അതെ അതെ,
3: അതുപോലൊരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കുറെ കാലം കൊണ്ട് കേൾക്കാതിരിക്കുന്ന ഒരു പാട്ടാണ്. ഇത് കേൾക്കുമ്പോ നമുക്കത് എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല, പിന്നെ അത് കേൾക്കണം എന്നുള്ള ഒരു
2: ആഗ്രഹം പോലെ തന്നെ നമുക്ക് കേൾക്കാമല്ലോ. വീണ്ടും
3: അത് കേൾക്കാനും പറ്റി അടുത്ത് വിളിച്ചപ്പോ അത് കിട്ടുകയും ചെയ്തു.
2: ആദ്യത്തെ കോളറായിട്ട് കയറാനും
3: കോളർ. അതെ അതെ അതെ, അങ്ങനെ അതൊരു ഭാഗ്യം. അത് എനിക്ക്
2: പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൊച്ചുകുട്ടികളെ യൂണിഫോമും കുടയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ.
3: അയ്യോ, ഒരു ദിവസം അതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. പക്ഷേ ആ കൊട എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പത്തിൽ പോലും ഇല്ല. ചേമ്പലയും വാഴയിലയും ഒക്കെ പറിച്ചുകൊണ്ട് ഈ സ്കൂളിൽ പോണതും അതൊക്കെ ഒരു ഭയങ്കര അനുഭവം.
2: നമ്മുടെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു കാലമായിരുന്നു എങ്കിൽ കൂടി അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷം പകരുന്നുണ്ട്.
3: തീർച്ചയായിട്ടും ഇന്നതായിപ്പം നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്, കൊണ്ടുവിടാൻ ആളുകളുണ്ട്, നിർബന്ധിച്ചു കൊണ്ടുപോയി കാറിൽ കൊണ്ട്. പക്ഷെ നമുക്കത് അങ്ങനെയൊന്നും ഇല്ല, എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ഒരു ആവേശമാണ് അത്. ആ ഓർമ്മ നമ്മളെ ഇതിലോട്ട് വരുമ്പോഴും
2: ഉപ്പുമാവ് തിന്നാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ
3: ആൾക്കാരുണ്ടോ?
2: അതെ അതെ, ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്.
3: അത് പറയുമ്പോൾ നമ്മുടെ ഒരു ഞങ്ങൾക്ക് ഒരു സാറുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഈ നമ്മുടെ ഈ കാവ്യ സ്കൂളിൽ ആണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഓർമ്മിക്കാതിരിക്കാൻ ഒപ്പില്ല, കാരണം വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മ എങ്ങനെയാണോ അതുപോലെ ഒരു മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ ഒരു ബാനു സാറെന്ന് പറയും,
2: ബാനു
3: ബാനു സാറ്. അതായത് ഈ കാണിക്കപ്പെട്ടിയിൽ അവിടെ താഴെ അങ്ങേരുടെ ഒരു സഹോദരി താമസമുണ്ട്, അവിടെ അവരുടെ കൂടെയാണ് അങ്ങേര് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ സ്കൂള് ഗവൺമെന്റ് ആയിട്ടില്ല, മാനേജ്മെന്റ് എടുത്ത് ഇങ്ങനെ നടക്കണം. പാപം ശരിക്കും പറഞ്ഞാൽ ശമ്പളവും ഇല്ല, അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ച ഒരു സാറായിരുന്നു. രാവിലെ ഈ അന്ന് പിന്നെ സ്കൂളിൽ കഞ്ഞിയുണ്ട്. ഇങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അന്ന് ഉച്ചയാ ഒരു 11:00 to 11:30 ഒരു രണ്ട് കുട്ടികളെ വേണ്ട പാത്രം വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ഇവര് ഈ പാത്രം നിറയെ കഞ്ഞിവെള്ളം മാത്രം, കഞ്ഞിവെള്ളം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ചോറ് പോലും വരില്ല ടീച്ചറെ. നമ്മളിപ്പോ നമുക്ക് തോന്നുന്നു നമ്മൾ മനസ്സിൽ അത് സങ്കടം വന്നു
2: പോകും.
3: ആ വെള്ളം രണ്ട് പാത്രത്തിൽ ഒഴിച്ച് തണുപ്പിച്ച് ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നേരം വരെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളെക്കാളും അത്രയും കരുതലായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു
2: അധ്യാപകരെയും ഒക്കെ ഓർക്കാൻ നമുക്കിന്നൊരു അവസരമാണ്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ഒരു സാറ് അന്ന് എനിക്കൊക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു. ഈ കാര്യം പറയാൻ തന്നെയായിരുന്നു, കാരണം ഈ അധ്യാപകരെ കുറിച്ച് പക്ഷെ അന്ന് വിളിക്കാൻ പറ്റിയില്ല.
2: ഇന്നിപ്പോ എന്തായിരുന്നാലും ഇന്നിപ്പോ നമുക്ക് വിളിക്കാൻ പറ്റി, നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റി,
3: അതും കൂടെ പറയാനൊരു അവസരം എനിക്ക് കിട്ടി.
2: ഇന്ന് എന്തായാലും വസന്തകുമാരിയെ ഓർത്തുകൊണ്ടാണ് ഈ പാട്ട്.
3: അതെ അതെ, ബി വസന്തയെ ഓർത്തുകൊണ്ട്. ഇപ്പൊ നമ്മുടെ എന്റെ അയലോകത്ത് നിന്ന് പോലും ഒരാൾ കൂടെ ഇപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ട് വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച രണ്ട് പ്രാവശ്യം അടുത്തോണ്ട് വിളിക്കുന്നതാണ്.
2: പേരെന്തായിരുന്നു?
3: കൃഷ്ണം.
2: അതെ അതെ,
3: ഞങ്ങളുടെ അയൽവാസിയാണ്.
2: ഓക്കെ, അപ്പം ഈ എന്ന് നദികളിൽ സുന്ദരി യമുന എന്നുള്ള പാട്ടാണ്.
3: നദികളിൽ സുന്ദരി യമുന എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ്. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
2: ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഒരുപാട് പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെക്കാനും ഒക്കെ പറ്റി, ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, എന്നാൽ കൂടി അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന്
3: വിഷമം ഉണ്ടെങ്കിൽ പോലും സന്തോഷമാണ്.
2: അതെ അതെ, ഇന്നത്തെ അത്രയും ടെൻഷൻ ഒന്നും അന്ന് ഇല്ലായിരുന്നു തോന്നുന്നു.
3: ഇന്ന്
2: ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ്. ശരി ചേട്ടാ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോട് ശങ്കരൻ ചേട്ടനാണ് മുണ്ടേലയിൽ നിന്ന് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ കുറെ പഴയ കാര്യങ്ങൾ ഓർക്കാനും പറയാനും, കാരണം സ്കൂൾ തുറന്ന ഒരു സമയമാണ്. ഇന്നലെയാണ് June 1 സ്കൂൾ തുറന്ന്. ഒരുപാട് കുരുന്നുകൾ ആദ്യമായ സ്കൂളിലേക്ക് പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. കരച്ചിലും വിളിയും ഒക്കെ ആയിട്ടാണ് പലരും സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ വളരെ എന്തൂസിയാസത്തോടെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഗ്ലോബൽ പാരന്റ്സ് ഡേ ആയിരുന്നു, അതോടൊപ്പം ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. മക്കൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ വസന്തകുമാരി പാടിയ നദികളിൽ സുന്ദരി യമുന എന്നുള്ള പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിക്കാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിൽ നമ്മൾ എത്തിപ്പെടുന്നത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായും അച്ഛനമ്മമാരുടെ ആ ഒരു വലിയ സ്നേഹമാണ് ഇന്നത്തെ നമ്മളെ നമ്മളാക്കി മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മാനസികമായ പിന്തുണയും സ്നേഹവും ആവശ്യമാണ്. ഈ വർഷത്തെ രക്ഷാകർതൃ ദിനത്തിന്റെ സന്ദേശം തന്നെ വളരെ ലളിതമാണ്, ടുഗദർ ഫോർ പാരന്റ്സ് എന്നാണ്. മാതാപിതാക്കൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പം മക്കളെ വളർത്തുന്ന തിരക്കിൽ പ്രായമാകുന്ന സമയത്ത് അവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒറ്റപ്പെടലുകൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ദിവസം പറയാനുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ അഴീക്കോട് നിന്നാണ്, ബാബുവാണ്.
0: അഴീക്കോട് നിന്ന് ബാബു ചേട്ടനാണ്, പറഞ്ഞോളൂ.
1: കൊറേ ദിവസമായി വിളിച്ചിട്ട്.
0: ആ
1: എല്ലാം കേട്ടോണ്ടിരിക്കുക എന്നാ, പിന്നെ എല്ലാവർക്കും സന്ദർഭം കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാത്തത്.
0: എന്നാലും വിളിച്ചില്ലെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള കാര്യമല്ലേ.
1: കച്ചവടമൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ എല്ലാം കേട്ടോണ്ട് തന്നെ ഇരുന്നു.
0: ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ജോലിക്ക് പോകാനാണെങ്കിൽ ലോട്ടറി കച്ചവടം, ലോട്ടറി എല്ലാം പൊട്ടി തരിപ്പണമായി.
0: അയ്യോ,
1: 50 ടിക്കറ്റ് വരും വിൽക്കാതെ പിന്നെ എന്തെങ്കിലും പോണ.
0: അപ്പൊ വേറെ ജോലിയൊന്നും നോക്കുന്നുമില്ല?
1: വേറെ ജോലി എന്തെങ്കിലും നോക്കാൻ പ്രായം 10-15 വയസ്സായ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ.
0: അതാണ്, അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ നോക്കാൻ പറ്റൂ.
1: ആ അങ്ങനെ ഒരു പരുവത്തിന് എങ്ങനെ പോണം, ഇനി ഈ പുതിയ സർക്കാർ വരുമ്പോ എന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നാൽ നമുക്ക് തുടർന്ന് പോവാം, അല്ലെങ്കിൽ ഇതോടി അങ്ങ് പോവാം.
0: എന്തെങ്കിലും മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ആ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളെ പോകുന്നത്. അപ്പൊ അങ്ങനെ പോട്ടെ, ഇപ്പൊ നമുക്ക് പഴയ ഒരു കാര്യത്തിലൂടെ കിടക്കാം.
0: പഴയ കാര്യത്തിലേക്ക് കടന്നോളൂ.
1: പഴയ അമ്മൂമ്മയുടെ ഒരു കാലഘട്ടത്തിലോട്ട് കിടക്കാം. ആ പണ്ട് പത്തായം ഉണ്ടായിരുന്നല്ലോ നമുക്ക്.
0: പത്തായം ഉണ്ടായിരുന്നു.
1: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു സാധനത്തിന്റെ പേരെന്തിനാണ്?
0: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന സാധനവും.
1: ആ ഒരു സാധനം ഉണ്ട്, അതിന്റെ പേരെന്തിനാണ്
0: എനിക്കറിഞ്ഞൂടാ. പത്തായത്തിന് നെല്ലിടുവെന്ന് എനിക്കറിയാവുള്ളൂ.
1: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു സാധനത്തിന്റെ പേര്, പത്തായത്തിനകത്താണ് പന്ത്രണ്ട് കളവന്മാര് പൈസ വെക്കുന്നത്.
0: പത്തായത്തിനകത്ത് പൈസ വെക്കുന്ന ഒരു അറ ഉണ്ടായിരുന്നു അല്ലേ?
1: അതല്ല, അതിന് പൈസ വെക്കുന്നൊരു സാധനം ഉണ്ട്, അതിന്റെ പേരെന്തരം എന്നാണ് കരുതുന്നത്. പഴയ കായകൊടു
0: കായ് കൊടുക്ക എനിക്കറിഞ്ഞൂടാ.
1: കായ്പെട്ടി എന്ന് പറയും.
0: ആ അത് ഞാൻ കേട്ടിട്ടുണ്ട്. കായ്പെട്ടി
1: എന്നാണ്
0: അത്? പത്തായത്തിനകത്താണോ വെച്ചിരിക്കുന്നത്?
1: പത്തായത്തിനകത്താണ്, പണ്ടുള്ള ആളുകളെ വയസ്സായ ആളുകൾ വെക്കുന്ന പത്തായത്തിനകത്താണ്.
0: ഒളിച്ചു വെക്കുന്നതായിരിക്കും അല്ലേ?
1: ആ ഒളിച്ചു വെക്കണത്, എല്ലാരും കടിച്ച് ഒളിച്ചു വെക്കണത് കായ്പെട്ടി എന്ന് പറയും.
0: ആ കായ്പെട്ടി എന്ന് പറഞ്ഞാൽ കാശിടുന്ന പെട്ടി, കായ്പെട്ടി.
1: എന്നാ അമ്മമാര് പൈസ വെക്കുന്ന ഒരു സാധനം ഉണ്ട്,
0: അമ്മമാര് പൈസ വെക്കണത് അരിക്കകത്തായിരിക്കും മിക്കവാറും ഇട്ട് വെക്കുന്ന.
1: അല്ല, അതിനകത്ത് വെക്കുന്ന ഒരു സാധനമുണ്ട്, പൈസ ഇട്ട് വെക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ ഒരു പേരുണ്ട്, പറയാമോ?
0: ഇല്ല, അറിഞ്ഞൂടാ.
1: അറിഞ്ഞൂടാ, അതിനെ കൈപ്പോണി എന്ന് പറയും.

0: കായ്പോണി.
1: കായ്പോണി, ഓ ശരി ശരി.
0: അമ്മമാരെ വയസ്സിലേക്കുന്നത് കായ്പോണി എന്നാണ് അതിന്റെ.
1: കായ്പോണി, ഞാൻ ചില അമ്മമാരൊക്കെ ഇങ്ങനെ അരിക്കലത്തിനകത്തിട്ട് ഒളിച്ചു വയ്ക്കും.
0: ആ ഒളിച്ചു വെക്കണത് ഇപ്പൊ ഈ ഇട്ട് വെക്കുന്ന ടിന്നു ചെയ്യണം. നമ്മളിപ്പോ ടിന്നെന്ന് പറയും, അന്ന് കായ്പോണി എന്ന് പറയും.
1: ഇപ്പൊ അതൊന്നും ഇല്ലേ, ഇപ്പൊ എല്ലാം അലമാരയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൂട്ടൊക്കെ ഉള്ള സംഭവമുണ്ട്.
0: അത് തന്നെ പണ്ടത്തെ ചരിത്രം, പണ്ടത്തെ കാര്യം, അമ്മമാരെ കാര്യം പോയപ്പോ ഞാൻ അമ്മമ്മയുടെ കാര്യത്തിലോട്ട് കടന്നെന്ന് മാത്രമേ ഉള്ളൂ.
1: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ
0: വേണ്ടേ? ചോദ്യം ചോദിക്കുന്നതാണ് പാട്ട് വായിക്കണത്.
1: കുഴപ്പമില്ല, നല്ല ചോദ്യങ്ങളായിരുന്നു. പാട്ട് പറയൂ, ഏത് പാട്ടാണ് എന്ന് പറയൂ.
0: കൊമ്പിൽ കിലക്കും കെട്ടി കഴിഞ്ഞ പന്നരിത്തി എന്ന് പറഞ്ഞ ഒരു പാട്ട് ഞാൻ പറഞ്ഞു തരാം.
1: കൊമ്പിൽ കിലക്കും കെട്ടി, ആ അതെ അതെ, കരിമ്പന എന്ന ജയന്റെയും സീമയുടെയും സിനിമയിലെ പാട്ടാണ്
0: കാളവണ്ടി എന്നൊക്കെ പേപ്പറിൽ ഇന്ന് ചരിത്ര ബുക്കില്, കാളവണ്ടി കൈവണ്ടിയൊക്കെ ചരിത്ര ബുക്കിലാക്കി മാറ്റിയില്ല നമ്മളെല്ലാവരും.
1: അതെ അതെ അതെ, ഇപ്പൊ എല്ലാം അത് ആന്റിക് പീസുകളായി മാറിയിട്ടുണ്ട്.
0: ഇനി പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഇനി ഒരു കാലഘട്ടമാകുമ്പോ നമ്മളെ കാലം കഴിയുമ്പോ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പുസ്തകത്തിനകത്ത് ഇങ്ങനെ വരും.
1: അതെ, ഇതെല്ലാം ഇപ്പൊ ഷോ പീസുകളായി ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുകയാണ്.
0: അതെല്ലാം ചരിത്ര ബുക്കായി മാറി.
1: അതെ അതെ,
0: അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം.
1: അപ്പൊ പാട്ട് കേട്ടാലോ?
0: ആ പാട്ട് കേട്ടുകളയാ.
1: ഓക്കെ
0: ശരി, ഓക്കെ
1: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്ര സമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: യുവാ ഹമാരി രാഷ്ട്രക്ക് ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യക്ക് പ്രതീക് ഹേ. മേരി സഭി യുവാഓ വിശേഷകർ ജനജാതീയ സമുദായക്കെ യുവാഓ സേ അനുരോധ് ഹേ കി ഉന്നേ ആപ്നേ ജോഡോ ഓർ ആപ്നേ ലോഗോംകോ നഹി ഭൂൽനാ ചാഹിയേ. യുവാ ശക്തി വിരാസത് പർ ഗർവ കർത്തേ ഹുയേ ആധുനിക് ശിക്ഷ ഓർ ടെക്നിക്കോക്കെ ബൽ പർ ആഗേ ബഢേ തബ് സശക്ത് സമൃദ്ധ് ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാണ് ഹോഗാ.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
4: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൗൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650 നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർ മൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11:00. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന.
1: ആ ശംസുദ്ദീൻ കരുപ്പടന്ന, പറയൂ.
2: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സ്കൂൾ തുറന്ന് കുട്ടികള് സ്കൂൾക്ക് പോകുന്ന രംഗങ്ങളെ, പഴയ രംഗവും ഇന്നത്തെ രംഗവും ഭയങ്കര വ്യത്യാസമുണ്ട്. പഴയതെന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് മഴ കൊണ്ട് അലയില് വാഴയില ചേമ്പിന്റെ ഇങ്ങനെ ചുരുക്കി പിടിച്ചു പോണത്. ഇന്നിപ്പോ കുട്ടികൾക്ക് അവരുടെ ക്ലാസ് റൂമിന്റെ മുമ്പിൽ എത്തിക്കാവുന്ന വണ്ടിയുടെ സംവിധാനങ്ങളുണ്ട്. കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റമാണത്. അതേപോലെ ഇടക്കാലത്ത് വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ പറയ ആടുകളെ കൊണ്ടുപോകുന്ന ഒരു വടിയും ഒക്കെ പിടിച്ചിട്ട് തല്ലി ഭയങ്കര പ്രശ്നമാക്കി. ഇന്നിപ്പോ കൊറേ വ്യത്യാസം പറഞ്ഞാല് ബാലവാടിയൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ അത് അവരുടെ കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ അവർക്ക് അല്പം സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിൽ
1: കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പ്രവേശനോത്സവം പോലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ടീച്ചർമാർ ഇങ്ങനെ ഒരാഴ്ച കൊണ്ടേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും അത് കാരണം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ബലൂൺ കിട്ടും, മിഠായി കിട്ടും, ടീച്ചർ
1: ബലൂൺ കിട്ടും, മിഠായി കിട്ടും, പായസം കിട്ടും, ലഡു കിട്ടും.
2: അതന്നെ. പിന്നെ ടീച്ചർമാര് പാട്ട് പാടി കൊടുക്കുക, ഡാൻസ് അവരെന്തെന്നില്ല ഒരു ആകർഷണം ടീച്ചർമാര് അവർക്കൊണ്ട് കഴിയാമോ.
1: നമ്മളൊക്കെ വീട്ടിലിരുന്ന് നമ്മളെ ഒറ്റ ദിവസം വലിച്ചെടുത്ത് സ്കൂളിൽ കൊണ്ടങ്ങ് ആക്കുകയാണ്. ഇപ്പോ കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും ഒക്കെ.
2: പിന്നെ
1: അപ്പൊ അവർക്കൊരു ആകാംക്ഷയുണ്ട്, ഇന്ന് എന്താണ് സ്കൂളിൽ പോകുമ്പോ സംഭവിക്കുക.
2: ഇന്ന് ഭാഗ്യവാന്മാരാണ് കുട്ടികള്.
1: പിന്നല്ലാതെ
2: ഇന്ന് അവർക്ക് പഠിക്കാവുന്ന സംവിധാനം എത്ര കണ്ട് വിദ്യാഭ്യാസം എടുക്കാൻ പറ്റുമോ, അതിനുള്ള രക്ഷിതാക്കള് എത്ര കണ്ട് ബുദ്ധിമുട്ടിയാലും അവർക്ക് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എത്ര പഠിച്ചോളാം.
1: കുട്ടികളും അങ്ങനെയാണ്, അവർക്ക് അറിയാം ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എനിക്ക് ഞാൻ എന്ത് പഠിച്ചാൽ അത് ഓക്കെ ആകുമെന്ന് കുട്ടികൾക്കും ഇപ്പൊ അറിയാം ഇന്നത്തെ കാലത്ത്.
2: തീർച്ചയായും.
1: പണ്ട് നമ്മള് വീട്ടുകാര് പറയണ കോഴ്സ് എന്താണോ അത് ചെയ്യും, ഇന്ന് കുട്ടികൾ ഇങ്ങോട്ട് പറയും എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം. അത്രമാത്രം സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്.
2: അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ജോരമാണ്. പഠിക്കണം. ഇപ്പൊ മറ്റൊരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ 18-19 കഴിഞ്ഞാലും വേണ്ട, എനിക്ക് രണ്ട് ക്ലാസ് പഠിക്കാനുണ്ട്, 2 വർഷം കൂടി ഉണ്ട്.
1: ഇപ്പൊ അങ്ങനെ കല്യാണം ആ സമയത്ത് കഴിക്കുന്ന കുട്ടികൾ വളരെ കുറവാ.
2: വളരെ കുറവാണ്.
1: പഠിക്കണം, ജോലി നേടണം.
2: ഇന്നെന്റെ അറിവില് രണ്ട് പെൺകുട്ടികളുണ്ട് എഞ്ചിനീയർമാര്, ഈ അമേരിക്കൻ കമ്പനിയിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു ഒരുവിധം ലെവലായിട്ടുണ്ട്. അവർക്ക് 30-31 വയസ്സായി. എഞ്ചിനീയർമാര് പെൺകുട്ടികളാണ്, നല്ല സൂപ്പർ പെൺകുട്ടികള്. അത് ആലോചിച്ച് നോക്കിയ അവരും കല്യാണത്തിന് ഇതുവരെ സമ്മതിക്കാതെ ഇപ്പൊ ഒരു കല്യാണം ആലോചന നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരേ
1: കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള പറ്റിയ പാർട്ണറെ ഒക്കെ അങ്ങ് അവര് തന്നെ സെലക്ട് ചെയ്തോളൂ.
2: അവർക്ക് കിട്ടുന്നത് അത് തന്നെ വിദ്യാഭ്യാസ യോഗ്യത പേപ്പറിൽ ഇങ്ങനെ പരസ്യം കൊടുത്തേക്കല്ല, അതിന്റെ പേരിൽ അവർക്ക് തിരഞ്ഞെടുക്കാം.
1: അതെ അതെ ശരി. അപ്പൊ നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വേണ്ടത് യേശുദാസ് പാടിയ

0: പൂത്തൊട്ടിലാക്കി പാടിടാം ഞാനാരാരോ.
1: ഈ ഗാനം
0: ഹിന്ദി ഗാനം ശീബ കുമരകം എന്ന എന്റെ ഒരു റേഡിയോ സുഹൃത്ത്, നമ്മുടെ കർസൈലും മറ്റേ കരണസൈലും ഈ ശീബയുടെ കിടക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ശീബ തന്നെ ഈ പരിചയപ്പെടുത്തിയത് ഈ കരണസൈ റേഡിയോ
1: പരിചയപ്പെടുത്തി
0: അതന്നെ. അപ്പൊ ശീബക്കും പിന്നെ ലേഖ മേഡത്തിനും അപ്പൊ എല്ലാവർക്കും കൂടിക്കണം,
1: എല്ലാവർക്കും ആയിട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പുതിയ കുടയും ചൂടി പുസ്തക സഞ്ചിയും തൂക്കി ആരും കൊതിക്കുന്ന ആ കുഞ്ഞു പുഞ്ചിരിയുമായി കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് നടന്നു തുടങ്ങിയ ഒരു ആഴ്ചയാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും കളിചിരികൾ കൊണ്ട് നിറയുകയാണ്. നമ്മൾ എത്രയൊക്കെ വളർന്നാലും നമ്മുടെ മനസ്സിൽ മായാ നിൽക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് ആ സ്കൂൾ കാലം. നമുക്കത് ഇതോടൊപ്പം ഇങ്ങനെ പറഞ്ഞു പോവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ.
1: മേഡത്തിന് നമസ്കാരം ഉണ്ട് കേട്ടോ.
0: ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വലിയ നമസ്കാരം.
1: എനിക്ക് ഈ പുള്ളിയെ കുറിച്ച് എനിക്കിപ്പോ ഒന്നും പറയാൻ വൈകുന്നത്, കാരണം എന്താണെന്ന് അറിയോ? എന്റെ ചെറുതിലെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ ഏഴ് മക്കളുണ്ട്.
0: ഏഴ് പേരുണ്ട്. അതെ.
1: നാലാണ് മൂന്ന് പെണ്ണുമാണ്.
0: അതെ.
1: അതിന് മുമ്പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ജാഥയ്ക്ക് വിളിക്കുന്ന ആള് വരും ഓരോ വീടുകളിൽ. ഒരു ജാഥയ്ക്ക് വിളിക്കാനും വേറെ വരുന്നും പോണ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചാൽ മതി.
0: അംഗസംഖ്യ ഉണ്ടാവുമല്ലോ. ഇന്നൊക്കെ ആകപ്പാടെ ഒരാളൊക്കെ അല്ലേ ഉള്ളു ഒരു വീട്ടില്.
1: ഒരാളുള്ളതിന് ഇപ്പൊ ഒരുപാട് ദോഷമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയോ? ഒന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും സംഭവിച്ച പിന്നെ കാരണം പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. കാരണം ഒന്നും പറയാൻ തോന്നുന്നില്ല എനിക്ക്. അതാണ് എന്റെ കാര്യം. കാരണം എന്റെ ഒരു എന്റെ മരുമോന്റെ അനിയനാണെങ്കിൽ ഒരു കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമുണ്ട്. ആ കൊച്ച് കന്യാകുമാരി കുളിക്കാൻ പോയി, അവിടെ കുളിക്കാൻ ചെന്ന് ഇറങ്ങി മരിച്ചു. മരിച്ചിട്ട് അഞ്ചാറ് വർഷമായതുകൊണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ഒക്കില്ല. കാരണം അങ്ങനെയാണ് ഒന്നിവിടെ നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഒരു തലമുറയില്ല, പിന്നെ ഒരു ഇതിലൊക്കെ അങ്ങനെ പോകാൻ പറ്റും. അന്ന് എന്റെ ചെറുതിൽ കാരിച്ചട്ടിയിലാണ് ഞങ്ങൾ അടഞ്ഞു കുടിച്ചോണ്ട് ചോറും കൊണ്ട്. കാരിച്ചട്ടി അറിയാ? കാരിച്ചട്ടിയൊക്കെ
0: കാരിച്ചട്ടി കേട്ടിട്ടുണ്ട്.
1: പക്ഷെ അന്ന് ഈ പാത്രം മൺപാത്രം വേറെ ഒരു പാത്രവും ഇല്ല. ഈ ചെറുതാണ് ഞങ്ങൾ അതിന് ചെത്തി മിനിക്ക് അതിലാണ് കൂട്ടാനൊക്കെ എടുക്കുന്നത്.
0: പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഫാഷനായി അറിഞ്ഞൂടെ. മൺപാത്രത്തിൽ ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ എപ്പോഴത്തെ ഒരു ഫാഷനാണ്. പണ്ട് നമ്മള് പഴങ്കഞ്ഞിയും ചോറും അല്ലേ ഇതിലാണ് തിന്നിരുന്നത്.
1: എനിക്ക് അത് പറയുമ്പോ തന്നെ പഴങ്കഞ്ഞി ഒരു പാക്കത്തിൽ വെള്ളം വരും. കാരണം എന്റെ അമ്മയുടെ അമ്മ അന്നത്തെ മരിച്ചിനിപ്പം കൂട്ടാൻ മരിച്ചു നമ്മൾ എവിടെയെങ്കിലും എറിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും.
0: അതാണ്.
1: അപ്പൊ അത് ഒരു കാര്യത്തില് കുറച്ച് മരിച്ചിനി സാമ്പാർ പിന്നെ പുളിശ്ശേരി പിന്നെ എല്ലാ കറിയും മീൻകറി എല്ലാം കൂടെ ഇട്ട് മരിച്ചിനി ചോറൊക്കെ ഒരു ചട്ടിയിട്ടിരിക്കണം. ഒരു കാര്യത്തിട്ടിട്ട് വെള്ളമായി വരും രാവിലെ. ഒരു മുളകൊക്കെ അവിടെ കുളിക്കാൻ അന്ന് രാത്രി ഒരു വക
0: കഴിച്ചിട്ടുണ്ട്.
1: നല്ലതാണ്. കാരണം ഞാനിപ്പോ
0: പറഞ്ഞപ്പോ തന്നെ നടരാജുള്ള ചേട്ടന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഊറുന്നുണ്ട്.
1: എന്റെ തീർച്ചയായിട്ടും. കാരണം എനിക്ക് 80 വയസ്സിന് അടുത്തോട്ട് പ്രായമുണ്ട്. ഇനി ഈ കാലിന്റെ മുട്ടിന് മാത്രമേ ഇപ്പൊ പ്രശ്നമുള്ളൂ ചെറിയ. എന്നാലും രാവിലെയൊക്കെ ഇറങ്ങിക്കാരി നടന്നിട്ടൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരം നടക്കാൻ പറ്റില്ല.
0: അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ഒരു ആരോഗ്യമാണ് ഇപ്പോഴും ഉള്ളത് ഈ 80-ാം വയസ്സിലും.
1: തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പൊ ഒരു പരാജയമുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു. ഒരിക്കൽ പരാജയമുള്ളൂ. അപ്പൊ അതിൽ കുറച്ച് ചക്രവും പണവും കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു മനസ്സുള്ള ആളില്ലെങ്കിൽ പൈസ ഉണ്ടായത് അതോടെ കിടക്കും.
0: ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല.
1: വയസ്സായി വരുമ്പോ ഒരാളിന്റെ ആശയമില്ല, പിന്നെ ജീവിക്കാനും പാടാണ്.
0: അതെ അതെ.
1: പിന്നെ ഇനി അങ്ങോട്ട് ചിന്തിക്കണ്ട. ഞാനെ ചോദിച്ച പാട്ട്
0: കഴിഞ്ഞു പോയ ഇനി വരാൻ പോണതിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. നമുക്ക് ഇപ്പൊ ഈ പാട്ട് കേട്ട് സന്തോഷിക്കാം.
1: ഞാൻ ചോദിച്ചൊരു പാട്ട് അരുവി തേനൽ. ഞാൻ ഒരുപാട് ഈ വനത്തിനകത്തൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളിനെ അന്വേഷിച്ച് വനം പ്രദേശത്തൊക്കെ നടന്നു. എങ്ങനെ പറഞ്ഞാൽ ആന്നേ മൊഴി കറവൂര് വേദത്തോട് അമ്പനാറ് കോട്ടക്കയം ചെരുപ്പ് കഴിയുന്നത് അവിടെ ഈ വനത്തിനകത്തുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ഇനി റോഡിൽ വരണമെങ്കിൽ 1000-2000 രൂപ വേണം. ബസ്സിൽ ഇനി ബസ്സൊന്നും ഇല്ല. ഏതെങ്കിലും കൂപ്പിൽ വന്ന ലോറിയുടെ പുറത്ത് കയറിയിരുന്നു ഇവിടെ വന്ന് ആശുപത്രി പോകണമെങ്കിൽ.
0: അതെ അതെ.
1: അപ്പൊ അതിന് നിവർത്തിയില്ലാതെ അവിടെ ഒരു മരത്തിന്റെ മൂട്ടിൽ ഈ കുത്തു വിളക്ക് വിളക്കടിച്ച് തിരിയിട്ട് കൊളുത്തിട്ട് ഈ മലവേദന വിളിച്ച് പ്രാർത്ഥിക്കും. അവര് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ശരീരത്തോടു കൂടി ദേവന്മാരാണെങ്കിൽ ഒരു മൂപ്പനുണ്ടായിരിക്കും അതിൽ.
0: അതെ അതെ.
1: അപ്പൊ അവരുടെ ചിന്ന വാക്കുള്ള ഒരു പരിചിതല എന്റെ കൊച്ചിന് വയ്യ, അവരെ അവർ കൊയ്യ അവർ കൊയ്യ. അപ്പൊ ഇവര് അവിടെ ചെന്ന് തുള്ളിയിട്ട് അവര് ഭക്ഷണം ഇട്ട് കൊടുക്കും. അത്
0: കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാറ്റുമായിരുന്നു അല്ലേ?
1: ഓ, കാരണം അവിടെ അവര് നേരെ തന്നെ ഞാൻ ഇത്ര പണം തരാം ഇത്ര പണം തരാം. ഒരു പണം കൊടുക്കാതെ വരുമ്പം കൊടുക്കാൻ ഒക്കാതെ വരുമ്പോ ഇങ്ങനെ പാടും, എങ്ങനെയെന്നറിയാം? 10 രൂപ നട്ടാലേ ഉള്ളൊരു നേട്ടായി, 8 രൂപ നട്ടാലേ വീരണ ദേവ, 10 രൂപ നട്ടാൽ. ഞാൻ ഈ സിനിമ പാട്ടും തന്നെ ഞാൻ അല്ലാത്ത പാട്ടുകളാണ്
0: പാടുന്നത്. ഇതൊക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാല്ലോ ഈ പാട്ടൊക്കെ.
1: പിന്നെ നാലെണ്ണയ്ക്കൊരു പിങ്കി കുഞ്ഞിനെ നാണി വിറ്റ്, അതാണ് ഇന്നലെ നാലെണ്ണയ്ക്ക്. ഇനി എന്റെ കുഞ്ഞിനെ ആര് വാങ്ങും? ചന്തയും ആര് വാങ്ങിക്കാൻ പോണ?
0: ശരി, അപ്പൊ ഇന്ന് കേൾക്കാനുള്ള പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഇന്ന് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും, മേഡത്തിനും എല്ലാവർക്കും.
0: പാട്ട് ഏതായിരുന്നു പറഞ്ഞ?
1: അരുവി
0: തേനരുവി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശരി, അന്ന എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഓക്കെ ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും കളിചിരികൾ കൊണ്ട് നിറയുന്ന ഒരു കാലമാണ്. നമ്മളൊക്കെ എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് മായാത്ത ചില നല്ല ഓർമ്മകൾ ആ സ്കൂൾ കാലങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പുതിയ പുസ്തകത്തിൻ്റെ മണവും മഷിപ്പേനയും മഴയത്ത് ഒഴുക്കിയ കടലാസ് തോണികളും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: മാഡം.
0: ഹലോ
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, കേൾക്കാലോ. പറഞ്ഞോളൂ.
1: ഞാൻ പള്ളിക്കൂടത്തിൽ നിന്ന് 4ാം ക്ലാസ്സിൽ ജയിച്ച് 5ാം ക്ലാസ്സിലായപ്പോഴേ മാഡം, നമ്മളെ സ്കൂളിൽ ആഹാരം ഒന്നും കിട്ടില്ല. ഉപ്പുമാവ് വേറെ കൊടുക്കുന്ന 4 വരെയുള്ള പിള്ളേരിക്ക് ഞാൻ, അയാൾ എനിക്ക് അല്പം ഉപ്പുമാവ് തരുമെന്ന് പറഞ്ഞ കൊതിയോടെ നോക്കിയിരിക്കുവായിരുന്നു. അതിനേക്കാളും അപ്പുറം വിശപ്പ്. അവര് അല്പം പോലും എനിക്ക് തരൂല. എന്നിട്ട് 2 മണിയാകുമ്പോ കുറച്ച് വെള്ളവും കുടിച്ച് പൈപ്പിൽ നിന്ന് കുടിച്ചിട്ട് ക്ലാസ്സിൽ പോവായിരുന്നു. നമ്മളെ മക്കൾക്ക് ആഹാരം വേണ്ട,
0: ഇപ്പൊ പിള്ളേരൊക്കെ എടുത്ത് കളയലാണ് പതിവ്.
1: അതെ, അമ്മ വേണ്ട, അമ്മ ഇത്ര മതി.
0: രാവിലെ കൊടുക്കുന്നത് വേണ്ട, ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇങ്ങനെയാണ്.
1: ഞാൻ പറഞ്ഞു മക്കളെ, മക്കൾക്ക് ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അതുകൊണ്ട് ആഹാരം ഒന്നും കളയാൻ പാടില്ല എന്ന് പറഞ്ഞു.
0: പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ കുറെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും.
1: എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴും നമ്മളിപ്പോ നമുക്ക് ആഹാരമുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഴിക്കാൻ പറ്റാതെ ഇല്ലാത്ത ഒരുപാട് മക്കളുമാരുണ്ടാവുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിള്ളേരോട്.
0: അപ്പൊ അമ്മ പറയുമ്പോ എന്താണ് പ്രതികരണം?
1: അവർക്ക് സന്തോഷം, അവര് നമ്മളെ മക്കളുമാർക്ക് കഥ പറഞ്ഞു കൊടുക്കും പോലെ അവര് വന്ന് മടിയിൽ കിടന്ന് 3 പേരും കൂടെ എന്റെ കാലില് വന്ന്, ഞാൻ തറയിൽ ഇരിക്കുമ്പോ എന്റെ തൊടയിൽ വന്ന് കടന്ന് കേട്ടോണ്ടി കിടക്കും. അമ്മമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു,
0: അമ്മമ്മ സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.
1: ആ എല്ലാം പറഞ്ഞൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. എനിക്ക് 9 വയസ്സായപ്പോ 4 പഠിച്ചിരുന്നു, പിന്നെ എന്റെ അപ്പൻ തെങ്ങി എഴുന്നാണ് മാഡം മാറ്റി.
0: ഓ,
1: അപ്പോഴേ പിന്നെ അതി പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്.
0: സഹോദരങ്ങളൊക്കെ എത്ര പേരുള്ളേ?
1: ഞാനും എന്റെ അനിയത്തിയാണ് ഉള്ളത്. അവൾക്ക് എന്നെ കാലം 5 വയസ്സേടായിരുന്നു, എന്റെ നേരെ അനിയത്തിയില്ല. ഞങ്ങള് 2 പെൺമക്കളായിരുന്നു. ഞാൻ 7 വരെ പഠിച്ചിട്ട് കൊല്ലത്തൊരു വീട്ടിൽ

0: വീട്ടു ജോലിക്ക് പോയി. പിന്നെ അപ്പൊ 50 രൂപയാണ് ശമ്പളം. അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പോയ പിന്നീട് ആഹാരം ഒക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞ അപ്പൊ മരിച്ച പിന്നെ ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടി. ഉച്ചക്കൊക്കെ പിള്ളേരുടെ വീട്ടിലൊക്കെ പോവും. അവര് അവര് കഴിക്കുമ്പോ അവരമ്മ നമുക്ക് എനിക്ക് തരും. അങ്ങനെയൊക്കെ ആഹാരത്തിന് കഷ്ടപ്പെട്ടു. ഇന്ന് മക്കളൊക്കെ വേണ്ട, ഞാനും 3 മക്കൾക്ക് ഓരോ കുട വിധ വാങ്ങിക്കൊടുത്തു. ബുക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞു.
1: സ്കൂൾ അമ്മൂമ്മയുടെ വക ഓരോ കുട
0: കുട
1: അതാണ് അമ്മൂമ്മമാരുടെ പ്രത്യേകത.
0: കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന്
1: അത് കിട്ടിയപ്പോ പിള്ളേർക്ക് ഒരു സന്തോഷമില്ലേ?
0: ഓ, അതിന് കഴിഞ്ഞ 9 വർഷം ഓരോ കുട എന്നെ വാങ്ങിക്കൊടുത്തു. അവരത് മതി എന്ന് തന്നെ പറയും.
1: പക്ഷെ പണ്ടത്തെ പോലെ മഴയും പെയ്യുന്നില്ല പിള്ളേർ കുട ചൂടി പോവാനേ.
0: നമുക്ക് കുടയും ഇല്ല, വടിയും ഇല്ല, ബുക്കും ഇല്ല, പുസ്തകവും ഇല്ല.
1: അതെ അതെ അതെ.
0: വേറെ ഉടുക്കാനും കഴിക്കാനും ഇല്ല. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട്.
1: അതെ അതെ.
0: അതിനൊക്കെ മക്കളൊക്കെ ഇന്ന് സ്വർഗം.
1: അതെ അതെ. എന്തായാലും അവരങ്ങനെ ആ സ്വർഗത്തിൽ തന്നെ ജീവിക്കട്ടെ. അത് നമ്മളെ പോലെ കഷ്ടപ്പെടുന്നത് അല്ല, നമ്മളെ പോലെ കഷ്ടപ്പെടണ്ടല്ലോ.
0: വേണ്ട വേണ്ട.
1: അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: വേണം, ഒരു തമിഴ് പാട്ട് തന്നെ വേണം. നെഞ്ചിക്കുള്ളേ ഇന്നാരെന്ന് ചൊന്നാൽ പുരിയമ്മ.
1: നെഞ്ചിക്കുള്ളേ ഇന്നാരെന്ന് ചൊന്നാൽ പുരിയമ്മ. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന തമിഴ് വിട്ടിട്ടില്ല.
0: ഞാൻ ഇത് കേക്കുമ്പോ എഴുതി വെച്ച.
1: ശരി. അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
0: എന്റെ ഭർത്താവിന്.
1: എന്റെ ഭർത്താവിന്റെ പേരൊന്ന് പറഞ്ഞോ.
0: വിജയൻ.
1: ഞാനിങ്ങനെ ഓർത്തു മനസ്സില്, പറഞ്ഞാൽ തെറ്റോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ വിജയൻ ചേട്ടന് വേണ്ടിട്ടാണ്. കണ്ണുക്കുള്ളേ ഇന്നാരെന്ന് കണ്ടാൽ തെരിയുമാ. നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് കണ്ടാൽ തെരിയുമാ. സ്വന്നാൽ പുരിയുമാ. ഓക്കെ ഓക്കെ. അപ്പൊ വിജയൻ ചേട്ടന് വേണ്ടിട്ടാണ് ഈ പാട്ട്. അവിടെ ഉണ്ടോ ഇപ്പൊ ആള്? ശരി ശരി. അപ്പൊ ഓക്കെ, പാട്ട് കേൾക്കാം. ശരി. പൊക്കുവൽ തത്സമയ പരിപാടിയിൽ വെള്ളട നിന്ന് സുധചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ പഴയ കാലങ്ങളെ കുറിച്ച്, അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച്, ഇന്നത്തെ കുട്ടികളുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഒരു തമിഴ് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. സ്കൂൾ കാലങ്ങൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാലം, പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വലിയ പാഠം പങ്കുവയ്ക്കൽ എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ കൂടെയുള്ള കൂട്ടുകാരനൊരു അല്പം ചോറ് അല്ലെങ്കിൽ കുറച്ച് കറി കൊടുക്കുന്നതിലുണ്ട് യഥാർത്ഥ സ്നേഹം. നമ്മുടെ ക്ലാസ്സിലായിരുന്നു വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കൊരു പേനയോ പെൻസിലോ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സഹായിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം. പഠിക്കുന്ന റാങ്കിനേക്കാൾ വാങ്ങുന്ന വാർക്കിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് ഒരു നല്ല കൂട്ടുകാരനാവുക എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ആരാണ്?
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: ആ, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി, പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാ വേണ്ടേ?
1: അന്തിവേലിലെ പൊന്നെന്ന ചിത്രത്തിൽ യേശുദാസ് പറയുന്നു, വന്നോ നിന്നേ തേടി ശമയാ ഭൂമി ചന്ദ്രചാരാക്കണം ഋതുഹാരം മൂലം തന്തിൽ നിന്നോ. ആ പാട്ട്,
0: ആ പാട്ടാണ് കേൾക്കേണ്ട. ശരി, ഇപ്പൊ എവിടെ ജോലി സ്ഥലത്താണോ, കരുനാഗപ്പള്ളിയിലാണോ, കൊല്ലത്താണോ? കരുനാഗപ്പള്ളിയിലാണ്. പിന്നെ മലപ്പുറത്തേക്ക് ലീവ് കഴിഞ്ഞ് പോയില്ലേ ഇതുവരെ?
1: ഇല്ല, ഞാൻ പോയില്ല.
0: പിന്നെ അങ്ങോട്ട് പോണ്ടേ? ഇത്രയും ദിവസത്തെ ലോങ് ലീവ് ഒക്കെ എടുത്താ ഇനി അങ്ങോട്ട് പോവാൻ പറ്റുമോ? ശരിക്കും അതാണ്, എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓ, അത് ശരി. അതുകൊണ്ട് വലിയ ജോലി വലിയ പൈസ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതാണോ കാര്യം?
1: ശമ്പളം കുറവാണോ? അതുകൊണ്ടാ
0: ശമ്പളം കുറവാണോ? ആ, അതുകൊണ്ടാണ് പോവാത്ത. അപ്പൊ വേറെ ഏതെങ്കിലും ഒക്കെ ജോലി അന്വേഷിക്കാമായിരുന്നു.
1: എന്നാലും
0: ഒന്ന് ആഞ്ഞു ശ്രമിക്കൂ.
1: പിന്നെ പാട്ടിന്റെ എഡിറ്റേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: ടിവി മുഹമ്മദ് വടക്കേവാന്നൊരു പട്ടാമ്പി, ശിവ കുമരകം, ആനന്ദ ബിലാനൊരു കണ്ണൂര്, പിന്നെ പ്രീത തോന്നക്കൽ. പ്രീത
0: തോന്നക്കൽ.
1: ആ
0: ശരി, അപ്പൊ ഇത്രയും പേർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് കേൾക്കേണ്ടത്.
1: ആ
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സ്കൂൾ എന്ന് പറയുന്നത് വെറുമൊരു പരീക്ഷ ഹാൾ മാത്രമല്ല, അവിടെ തെറ്റുകൾ പറ്റാം, മാർക്ക് കുറയാം. പലപ്പോഴും തോൽവികളിൽ നിന്നാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. പരീക്ഷയിലെ മാർക്കല്ല ജീവിതത്തെ നിശ്ചയിക്കുന്നത്, അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മബലമാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും പകർന്നു കൊടുക്കേണ്ടത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ശാന്തയാണ് മോളെ.
0: ആ, പറഞ്ഞോളൂ ശാന്തമ്മേ.
1: ഇന്ന് എന്റെ കുഞ്ഞു അവൻ ബർത്ത്ഡേയാണ്. അവളുടെ അവക്ക് ഒരു ജന്മദിന ആശംസകൾ നേർന്ന.
0: പേരെന്തായിരുന്നു കുഞ്ഞുമാവയുടെ?
1: കൃത്യ ഒന്നാം ക്ലാസ്സിലോട്ട് കേറി.
0: ഇനി പത്താം ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്? ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന ഹൃദ്യ മോൾക്ക് ബർത്ത്ഡേ ആണ്, ജന്മദിന ആശംസകൾ നേരണം. തീർച്ചയായും ജന്മദിന ആശംസകൾ നേരാം. പിന്നെ വേറെന്താ?
1: പിന്നെ പുതിയ ചെരുപ്പ്, പുതിയ പട, പുതിയ ബാഗ്.

0: ഉണ്ടായിരുന്നു, പോലീസിലായിരുന്നു.
1: അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ അങ്ങ് മുന്നോട്ട് പോയി.
0: പോയി. ഞങ്ങൾ ഏഴ് മക്കളാണ്, മൂന്ന് പെണ്ണും നാലാണും. അങ്ങനെ ഒരു പരുവത്തിൽ കൂടെ അങ്ങ് കഴിഞ്ഞു നമ്മള്.
1: ആ ചെറിയ കാലത്ത് അല്ലേ?
0: ചെറിയ കാലത്ത് അങ്ങനത്തെ കഴിഞ്ഞു പോകുന്നു. ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നിർബന്ധം
1: നേടിക്കൊടുക്കുകയും ചെയ്യും.
0: നേടിക്കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ മനഃപ്രയാസം ഉണ്ടാവും. അവര് പിന്നെ കാര്യം പിന്നൊന്നും
1: കഴിഞ്ഞു വിളിച്ച് അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുക്കും.
0: സാധിച്ചെടുക്കും. രണ്ട് കുട്ടികളെ ഉണ്ടെങ്കിൽ 12 പിള്ളേരുടെ നിർബന്ധമാണ് ഈ രണ്ട് കുട്ടികളും കാണിക്കുന്നത്. എനിക്ക് 13 കുട്ടികളുണ്ട്. മോളും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിട്ട് 13 പേരുണ്ട് മോളെ. എനിക്ക് കുട്ടികളില്ലെങ്കിലും അതിലൊരു 14 പേരുടെ ഒരാളാണ് പോയത്. നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയി. 13 പേരുണ്ട്. ഈ 13 പേര് എല്ലാവരും എന്നെ ഒരാഴ്ച രണ്ടു പ്രാവശ്യമെങ്കിലും വിളിക്കാറുണ്ട്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നെങ്കിൽ ഞാൻ അവിടെ താമസിക്കുന്നത് പോലെ തന്നെ അവര് വിളിക്കുകയും പറയുകയും സന്തോഷങ്ങൾ പങ്കിടും, സന്താപങ്ങൾ പങ്കിടും. അങ്ങനെ പരസ്പരം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്.
1: അവരുടെ സ്നേഹത്തിന്റെ നിറവിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്.
0: എന്റെ ഭർത്താവ് മരിച്ചിട്ട് 14 വർഷം 15 വർഷം ആവാൻ പോണെങ്കിലും എന്നെ എല്ലാവരും വിളിക്കും. അങ്ങോട്ടെങ്കിലും ഞാൻ പോകത്തില്ല. എനിക്ക് ഇവിടൊക്കെയുള്ള ആൾക്കാരോടാണ് ഭയങ്കര ഇഷ്ടവും സ്നേഹവും. മറ്റേ തന്റെ സഹോദരങ്ങളുടെ മക്കളല്ലേ മറ്റുള്ള ആൾക്കാർ. ഇവിടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് ഇവിടെ.
1: ശരി, അതുകൊണ്ടാണ് ഇവിടെ വിട്ടുപോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു
0: നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞെങ്കിൽ സംസാരിക്കുന്ന മോളോട് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: താങ്ക് യു.
0: എപ്പോഴും കാണണോന്ന് എനിക്ക് അതിയായ മോഹമുണ്ട്. അങ്ങ് വരെ വരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്.
1: നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ
0: മോളെ എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ പാട്ട് വെച്ചേരണം. അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാവർക്കും, കരുണാസായിലുള്ള വൃദ്ധജനങ്ങൾക്കും, അതുപോലെ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്. എനിക്ക് എന്റെ മോൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ, എന്റെ അനിയത്തിയുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ തന്നെ.
1: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ശരി ശരി. ഓക്കെ മോളെ.
1: ഓക്കെ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. സ്കൂളിലേക്ക് പോകുന്ന ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഓർമ്മിക്കുന്നു. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വഴിയിലുള്ള കാഴ്ചകൾ കാണണം, പെയ്യുന്ന മഴയെ നമ്മൾ അറിയണം, വിരിയുന്ന പൂക്കളെയും പറക്കുന്ന പൂമ്പാറ്റുകളെയും കാണണം. പുസ്തകത്തിലുള്ളത് മാത്രമല്ല, ഈ ലോകത്തിലുള്ളതെല്ലാം തന്നെ ഒരു വലിയ പാഠപുസ്തകമാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? തിരുമലയിൽ നിന്ന് തങ്കം. ആ, പറഞ്ഞോളൂ.
1: സ്കൂളിൽ പോണെന്റെ എന്റെ കൊച്ചുമക്കളും മൂന്ന് പേരും ഇന്നലെ സ്കൂളിൽ പോയി. അവർക്ക് ഒരാഴ്ചക്ക് മുമ്പേ ബുക്കുകളെല്ലാം വാങ്ങിച്ച ബുക്കെല്ലാം പേരെഴുതി ബാഗിലൊക്കെ വെച്ചു. സന്തോഷം, എന്ന് തുറക്കും എന്ന് തുറക്കും എന്ത് തുറക്കും എന്നും പറഞ്ഞാണ്.
0: ഏതൊക്കെ ക്ലാസ്സിലാ കുഞ്ഞുങ്ങള്?
1: ഒരാള് വന്നിട്ട് ഇനി മൂന്നാം ക്ലാസ്സില്, ഒരാള് വന്ന് ആറാം ക്ലാസ്സില്, ഒരാള് ഒൻപതാം ക്ലാസ്സില്. ഒൻപതാം ക്ലാസ്
0: എല്ലാരും സ്കൂളിൽ പോകാനുള്ള ത്രില്ലിലായിരുന്നു.
1: ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ബാഗൊക്കെ വാങ്ങിച്ചു, ബാഗെല്ലാം എടുത്തു. എത്ര പ്രാവശ്യം നോക്കുന്നുണ്ടോ ബാഗ്?
0: പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ബുക്ക്, പുതിയ ഉടുപ്പ്.
1: കുട വാങ്ങിച്ചില്ല, കുട വാങ്ങിച്ചില്ല,
0: വാങ്ങിച്ചില്ല. അങ്ങനെ എല്ലാരും
1: വാങ്ങിച്ചില്ല. റെയിൻകോട്ട് ഉണ്ട്, ഇല്ല റെയിൻകോട്ട് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുടയുണ്ട്. പിന്നെ മോന് നടയിൽ തന്നെ അവര് ബസ് വരും, അപ്പൊ ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്, തൊപ്പിയുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഐറ്റം ഒന്നും വാങ്ങിച്ചില്ല.
0: സുഖമല്ലേ?
1: ആ, വയസ്സായില്ലേ, 72 വയസ്സായി. അപ്പൊ അതിനുള്ള കാഴ്ചയും എല്ലാം
0: ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്.
1: ഓ ഓ, എന്നിട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഇപ്പൊ കാണാം എന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കാഴ്ചയെന്ന്
0: പറയാനൊന്നും ഇല്ല. വരും. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ വരും അന്വേഷിച്ചു എന്ന് പറയണം. സ്കൂളിൽ പോയിരിക്കല്ലേ.
1: ശിവാനി, ശിവാനി എന്ന പാട്ടൊക്കെ പാടി.
0: അതെ അതെ, ഓർമ്മയുണ്ട്. ശിവാനി, അതെ അതെ, ശിവാനി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിയാണെന്ന് സംസാരിച്ചേ.
1: അവര് ശനിയാഴ്ചയിൽ എന്നിടാം, വാട്സപ്പിൽ ഇടാം. ശനിയാഴ്ചയൊക്കെ പിള്ളേരെ ഇതല്ലേ അമ്മ, അതുകൊണ്ട് ഇടാം അമ്മ എന്ന് പറഞ്ഞു. മൂന്നരും വിളിച്ചിട്ടുണ്ട്.
0: അതെ അതെ, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ട് വാട്സപ്പിൽ പാടി ഇടാൻ പറയണം.
1: ശരി.
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട അമ്മക്ക്?
1: ഞാൻ ആ പാട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹരിവരാസൻ ആകിയപ്പ സ്വാമിയുടെ.
0: ഹരിവരാസന നമ്മള് നോക്കട്ടെ, ഏതെങ്കിലും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കേൾക്കാം. ആഗ്രഹിച്ചു പോയതല്ലേ? ആഗ്രഹിച്ചു പോയെങ്കിൽ പിന്നെ നമ്മളത് വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് ഹരിവരാസനം തന്നെ കേൾക്കാം. ഓക്കെ അമ്മ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ, ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സ്കൂൾ കാലങ്ങളെ കുറിച്ചൊക്കെയാണ് പോക്കുവയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്രോതാക്കളും പഴയ കാലങ്ങളെ കുറിച്ച് ഓർക്കുകയും നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു മെസ്സേജ് കേൾക്കാം. ഹായ്, സുഖമാണോ? ഞാൻ ഇന്ദു നെട്രച്ചറ. എനിക്ക് കുടുംബ പുരാണം എന്ന ചിത്രത്തിലെ താലോലം താനേ താരാട്ടുമെന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ഇന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി അഥവാ AI തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഹൈദരാബാദാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ ഞങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുചിത്രയാണ് ബംഗാളിൽ നിന്നാണ് ഉത്തരം എഴുതി അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. പോക്കുവയിലൂടെ നമ്മൾ പങ്കുവച്ച ഓരോ ഓർമ്മകളും നമ്മളെ വീണ്ടും ആ പഴയ സ്കൂൾ കാലത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്ന ഓർമ്മകളായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് മാർക്കുകൾ വാങ്ങാനുള്ള മത്സരബുദ്ധി അല്ല നമ്മൾ നൽകേണ്ടത്, മറിച്ച് സഹജീവികളെ സ്നേഹിക്കാനുള്ള വലിയ മനസ്സാണ് നമ്മൾ അവർക്ക് പകർന്നു നൽകേണ്ടത്. അവർ നന്നായി പഠിക്കട്ടെ, അതിനുമുപരി നല്ല മനുഷ്യരായി വളർന്നു വരട്ടെ. ഇനി നമുക്ക് ശനിയാഴ്ച ഇതേ സമയത്ത് പുതിയൊരു പോക്കേൽ വെളിച്ചത്തിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. ഇപ്പോൾ ഇന്ദു നെട്രച്ചർ ആവശ്യപ്പെട്ട പാട്ട് പോക്കേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് കേൾക്കാം. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ലേഖ പോക്കേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിന അധ്വാനികളാണ് ഈ ലോകം പഠിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

അതിൽ ഉയർന്നൊരു ആലുമരം. ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ളിൽ ആശയുണ്ട്. അതിലൊരു പെൺകിളി, അതിനടുത്താൺകിളി,

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന പ്രത്യേക പരിപാടി കേൾക്കാം. വിരഹം വിവിധങ്ങളായുണ്ടെങ്കിലും പ്രണയവിരഹമാണ് ഹൃദ്യമായ ഒരു നൊമ്പര വിരഹമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കടലിരമ്പം പോലെ, മിന്നൽ പിണർ പോലെ, വിദ്യുത് പ്രവാഹം പോലെ അത് ആത്മാവിന്റെ അഗാധതകളിൽ കമ്പിതമാകുന്നു. അപാരത കൊണ്ട് ഗഹനമായ ആകാശത്തിന്റെ അജ്ഞേയമായ അനന്തതയിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ വാക്കുകൾ മനസ്സിന്റെ മഹാകാശങ്ങളിൽ വന്നുകൂടുന്നു. എങ്കിലും ഒന്നും പറയുവാൻ വയ്യ. വിതുമ്പുന്ന ഒരു മേഘത്തുണ്ടിൽ നിന്ന് ഒരു തുള്ളി മഴയായി അടരുന്നത് പോലെ എന്നിൽ നിന്നും ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു, ഐ മിസ് യു. ഒറ്റ വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും ഉള്ളിൽ വന്നടിയുന്ന നൊമ്പരത്തിന്റെ മേഘപടലങ്ങൾക്ക് പെയ്യുവാൻ വയ്യ. ജാലകത്തിലൂടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണാവുന്ന പാടശേഖരങ്ങൾ, അപ്പുറത്തപ്പുറത്തെവിടെ നിന്നോ ഒഴുകി വന്നെത്തുന്ന ഗാനധാര, ഞാൻ പറയാൻ കൊതിച്ചതൊക്കെയും പാട്ടായി ഒഴുകി വന്നെത്തുന്ന വിസ്മയം, പിടയുന്നൊരൻ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലെങ്കിൽ എന്നിലെ പ്രകാശമെല്ലിനി, ഐ മിസ് യു പ്രിയേ.

നിലാവിറ്റ് വീഴുന്ന ഒറ്റയടി പാതകളിലൂടെ ഏകാഗിയായി ഞാൻ നടക്കുന്നു. കാവിനപ്പുറം കടലാസ് പൂവുകൾ മാത്രം നിന്ന പറമ്പിൽ അന്ന് നമ്മൾ നട്ട ചെമ്പകം അത് പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതിശയം അതല്ല, ഒരിക്കലും പൂക്കില്ലെന്നും പറഞ്ഞ് നീ മണ്ണിൽ കുഴിച്ചിട്ട നിശാഗന്ധി അത് നിലാവിനെ നോക്കി ചിരിച്ച് പൂത്ത് വിടർന്ന് പരിമളം തൂകി നിൽക്കുന്നു. തണുത്ത കാറ്റിന്റെ തീർത്ത സ്പർശത്തിൽ എന്നെ തഴുകി കടന്നുപോകുന്ന ഗാന്ധർവഗീതികൾ. പ്രിയതേ, നീ എവിടെയായിരിക്കുന്നു? മധുരോദരമായ ഈ മനോഹാരിതയിൽ ഞാൻ തനിച്ചാകുന്നു. ശരിക്കും എനിക്ക് നിന്നെ, അതെ അങ്ങനെ പറയാനേ ആകൂ, ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ. അറിയാതെ പോയെന്ന് ഞാൻ നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി. തോരാത്ത രാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി.

എവിടെയാണ് നീ? ഏകാന്തതയുടെ കായൽ തീരങ്ങളിൽ എന്നെ എനിക്ക് തന്നെ നഷ്ടപ്പെടും വിധം ഒറ്റപ്പെടുത്തിയിട്ട് എങ്ങ പോയി നീ? പത്മപരാഗ രേണുക്കൾ പോലെ നനുത്തു നേർത്തു സൂക്ഷ്മമായ പ്രണയത്തിന്റെ രാഗപരാഗങ്ങൾ വാത്മീകത്തിലാണ്ടുപോയ എന്റെ ജീവബിന്ദുക്കളിൽ ചൈതന്യം പകരുന്നു. നീ എവിടെ? ഒറ്റപ്പെടലിന്റെ കറുത്ത കായലിൻ മണൽപ്പരപ്പുകളിൽ നിന്റെ നീളുകളിലെ നിറം കൂടുതൽ മിഴുവാർന്ന് കാണാവുന്ന സായാഹ്നങ്ങൾ, സന്ധ്യയുടെ ചുവപ്പിൽ ഇലകൾക്കിപ്പോൾ കറുത്ത നിറം, പ്രണയഭരിതമായ നമ്മുടെ സായാഹ്നങ്ങൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു. നിന്നെയും ഐ മിസ് യു. എവിടെയും എങ്ങും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും എനിക്ക് നിന്നെ നഷ്ടമായിരിക്കുന്നു. അഴലിന്റെ ആഴങ്ങളിൽ നീ മാഞ്ഞുപോയിരിക്കുന്നു. നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായിരിക്കുന്നു.

മാധവമെത്തിയ ജീവിതവാടിയിൽ മൂകവിഷാദ തുഷാരമോനെ, ഏതോ മൃദുലദലങ്ങളിലൂറിയ തേനും മണവും മറന്നുപോയോ? നിന്നെ തഴുകാൻ പാടിയ പാട്ടിലും വേദനയോ വേദനയോ? ഓർമ്മകളിൽ വിരിയുന്ന നൊമ്പരപ്പൂക്കളിൽ നീ എന്ന സത്യം, നീ എന്ന മൗനം ചുംബിച്ചുണർത്തുവാൻ പൂമുട്ടു തേടിയ ചുണ്ടുകൾ ദാഹം മറന്നുപോകുന്നു. നിൻ മന്ദഹാസവും നിൻ മുക്തരാഗവും ബിന്ദു

വായു സഖി, അശ്രുബിന്ദുവായോ, അത്രമേലങ്ങോ അകന്നു നീ പോയതെന്തേ? മാരിവില്ലോരോന്ന് മാഞ്ഞു പോകുമ്പോഴും മനതാരിൽ നീ ഓർമ്മയായി പൂത്തു നിൽക്കുന്നു. പ്രിയ സഖി, നിന്നോർമ്മയിൽ ഞാൻ എന്റെ നിമിഷ ബിന്ദുക്കളെ വേവിച്ചെടുക്കുന്നു. എത്രമേൽ നഷ്ടമായി, അകലങ്ങളിൽ നീയൊരു ചമ്പകപ്പൂവായി വിടർന്നു നിൽക്കുന്നു.

നീ ഇല്ലെങ്കിൽ എന്റെ ജന്മത്തിന് എന്തർത്ഥമാണുള്ളത്? നിരാർദ്രമായി, പാഴ്മരുഭൂമിയായി, മനസ്സ് ശുഷ്കമാവും. ശിഥിലമായ വാക്കുകൾ ഒരിളം കാറ്റിന്റെ സ്പർശനത്തിന് കൊതിച്ചു പോകുന്നു. നീ ഇല്ലാതെ എൻ നിഴലില്ല, നീ ഇല്ലാതെ എന്നുള്ളിൽ പ്രകാശവുമില്ല. പ്രണയമേ, ദൂരെയൊരു നക്ഷത്രമായെങ്കിലും എന്റെ ആകാശങ്ങളിൽ നിറയുക. നിത്യവും അതിന്റെ പ്രകാശദൂരങ്ങൾ അളന്ന് ഞാൻ എന്റെ പ്രാണനെ തേജോമായ ബിംബമായി, ചന്ദ്രകാന്തമായി തെളിച്ചുകൊള്ളാം. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിന്റെ ഈണവും മറന്നുപോയി. ഞാൻ പാടാനും മറന്നുപോയി. അത്രമേൽ നഷ്ടത്തിൽ ആഴങ്ങളിലേക്ക് നീ എന്തേ മറഞ്ഞുപോയി മന്ദാരമേ.

0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടി.
1: നീയില്ലെങ്കിൽ, നിന്റെ ഓർമ്മകളില്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെയാകും. ഞാനൊരു പാഴ്മരുഭൂമിയാവും. മഴമേഘങ്ങൾ തീരെയില്ലാത്തൊരു മാനം പോലെ തരിശാകും എന്റെ മനം. അന്തരാത്മാവിലെ ചിത്രശലഭങ്ങളൊക്കെയും വിരഹമാന്തിയിൽ വീണരിയും. ഞാനൊരു കണ്ണീർ പൂമരമാകും. കാറ്റിൻ കാമുക ഹൃദയങ്ങൾ കീഴും. നീയില്ലെങ്കിൽ, നിന്നോർമ്മകളില്ലെങ്കിൽ സ്വപ്നങ്ങളുമില്ലാതെയാകും. ഞാനൊരു പാഴ്മരുഭൂമിയാകും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. പ്രിയേ, നിന്റെ ഹാസ്യകൗമുദിയിൽ പ്രശോഭിതം എന്റെ സ്മൃതിനാളം. സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാർന്ന കുഞ്ഞോളം. എനിക്ക് നിന്നെ എത്രമാത്രം നഷ്ടമാകുന്നു നിന്റെ അസാന്നിധ്യങ്ങളിൽ. സദാ പൊരിയുന്ന ചിന്തകൾ നിന്നെക്കുറിച്ച് മാത്രം. ഓർമ്മകളിലും സ്വപ്നങ്ങളിലുമെല്ലാം നീയെന്ന നക്ഷത്രം മാത്രം. അകതാരിൽ പൂത്തു നിൽക്കുന്ന വസന്തത്തിൽ നിന്നെ ബിംബിപ്പിക്കുന്ന നൂറു നൂറ് പൂവുകൾ. വാക്കുകൾ പോക്കുന്നിടത്തും പുലരിയും സന്ധ്യയും രാഗമധുരിമയായി എന്റെ ഏകാന്തതകളെ അനുഭവിക്കുമ്പോഴും പൊള്ളുന്ന മനസ്സുമായി ഞാനിരിക്കുന്നു. നിന്നോർമ്മയിൽ ഞാൻ ഏകനാകുന്നു. പ്രിയതേ, നീയായിരിക്കുന്നു എന്റെ ദേവസംഗീതം.

ദിവസങ്ങൾ എത്ര എണ്ണി, നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമെന്ന് കവികൾ പറഞ്ഞത് വെറുതെയല്ല. വരുമെന്നു ചൊല്ലി നീ ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം. വിരഹകാന്താര പാതകളിലൂടെ ഇനിയും എത്ര നാളിങ്ങനെ. നീ എവിടെ? പൂക്കളോട് ഞാൻ ചോദിച്ചു. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്ന മഞ്ഞമന്ദാരത്തെ കണ്ടുപോ നിങ്ങൾ. എന്നിൽ നിന്ന് ആ ജീവചൈതന്യം എവിടെ പറഞ്ഞുപോയിരിക്കുന്നു? പ്രണയവിരഹത്തിന്റെ അന്ധകാരനഴിയിൽ ആണ്ടുപോയൊരാളിന്റെ ആത്മനൊമ്പരങ്ങൾ, അത് പറയുവാൻ എനിക്ക് വാക്കുകളില്ലാതായിരിക്കുന്നു. വസന്തം വാടിക്കൊഴിഞ്ഞൊരു താമരത്തണ്ടുപോലെ ശോകമോഹമായി എനിക്ക് മുന്നിൽ തണുത്തുകിടക്കുന്നു.

ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകൾ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ ഇടനെഞ്ചിൽ നിന്നോടുള്ള വിരഹത്തിന്റെ നൊമ്പരം കൂടുകെട്ടി നിൽക്കുന്നു. ഇനിയും ഇതിങ്ങനെ സഹിക്കുവാൻ വയ്യ. ഹൃദയത്തിൽ മിടിക്കുന്നത് നിന്റെ പ്രാണൻ, ആത്മഹൃദയങ്ങളിൽ നിന്റെ താളം. ഏകാഗിയായ ചന്ദ്രക്കല പോലെ ഈ ശിശിരത്തിൽ ഞാൻ എന്നേക്കുമായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. കണ്ണുനീരിൽ നിന്റെ ഓർമ്മകളുടെ മുത്തുകൾ, ദുഃഖത്തിന്റെ പുതപ്പിനുള്ളിൽ ഇങ്ങനെ എത്ര നാൾ. നിന്റെ സാന്നിധ്യത്തിന്റെ ദൃശ്യചാരുതയ്ക്കായി കൊതിക്കുന്ന കണ്ണുകൾ, നിന്റെ നാദവീചികൾക്ക് മാത്രമായി കൗതൂഹലപ്പെടുന്ന കാതുകൾ. ഒരു മഴ സ്പർശമായെങ്കിലും എന്നെ തൊടാതെ നീ എവിടെ മാഞ്ഞു നിൽക്കുന്നു, നീ എവിടെ മറഞ്ഞു നിൽക്കുന്നു. പ്രാണനെ, ഒരു വെയിലൊളിയായി വന്നെന്റെ ഹൃത്തിൽ തൊടുക. അതിലെന്റെ ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ ഉരുകിപ്പോകട്ടെ. അതിലെന്റെ ഏകാന്തതയുടെ നെൽപ്പാടങ്ങൾ മാഞ്ഞു പോകട്ടെ. വരൂ ഒരു മഴത്തുള്ളിയായി, വരൂ ഒരു മുകിൽ ചന്തമായി, വരൂ മുകൾ മാലകളിൽ ഒരു ഇന്ദ്രധനുസായി.

അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രയല്ല, എത്ര മാത്രകൾ ഞാൻ കൊതിച്ചു. ഞാൻ എത്ര പ്രാർത്ഥനകൾ, തീർത്ഥ അഭിഷേകങ്ങൾ, നിനക്കായി മനമുരുകി നേദിച്ചത് എത്ര കിനാവുകൾ. ജാലകത്തിലൂടെ അപാരതയെ നോക്കി നിന്ന നാളുകൾ, വരുമെന്ന് മനസ്സ് വെറുതെ കൊതിച്ച നിമിഷങ്ങൾ, കാറ്റിന്റെ തോണിയേറി നിനക്കേറെ പ്രിയമുള്ള കായാമ്പൂവിന്റെ പ്രണയ സൗരഭ്യങ്ങളിലൂടെ നീ വരുമെന്ന് വെറുതെ നനച്ചു ഞാൻ. അഗാധവും നിഗൂഢവുമായ പ്രണയ പാരവശ്യം പകർന്ന വിരഹത്തിന്റെ ഗന്ധർവ ദുഃഖങ്ങളിൽ ഒരു വേള വെറുതെ കൊതിച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന്.

0: ചിനച്ചുപോയി.
1: മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം. മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു, നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഉണരുന്നു. നീയില്ലാതെ എന്റെ പ്രാണൻ പൂർണ്ണമാകുന്നതെങ്ങനെ? പാതിയായ പ്രാണനെ, പ്രണയബിംബമേ, ഗഹനഗഹുരതയിൽ ഏകാഗിയായി നീ എങ്ങു പോയിരിക്കുന്നു? നെല്ല് പൂത്ത് പാകമായി നിൽക്കുന്ന പാടശേഖരങ്ങൾക്കരികിൽ ഞാൻ കാത്തു നിൽക്കുന്നത് വൃഥാവിലാകുമോ? ചെമ്പക മരങ്ങൾ മാത്രം പൂത്തു നിൽക്കുന്ന തെരുവീഥികളിലൂടെ നിന്നെ തേടി അലയുന്ന ജീവിതം ഒരു വഴിയമ്പലം പോലെ പാഴായി പോകുമോ? കടമ്പുകൾ പൂത്തിരിക്കുന്നു, ചുവട്ടിൽ വരിയിടുന്ന ചോനനുറുമ്പുകൾ, പ്രണയമധുരം തേടി വരിതെറ്റാതെ പോകുന്ന വിസ്മയങ്ങൾ. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലും എളുപ്പം.

നഷ്ടവസന്തമേ, നീ യാത്ര പോയതിൽ പിന്നെ എന്റെ ഹൃദയം ഒരു കവിതയും മൂളിയിട്ടില്ല. നീ പെയ്ത കഥന കടമ്പുകളിലൊക്കെയും മൃതിനീലം എന്തിനോ പൂത്തിറങ്ങുന്നു. പറയാതെ പോയി നീ നക്ഷത്രമേ, എന്റെ ആകാശമെങ്ങോ മറഞ്ഞു. അതിഗൂഢമെന്നിലെ സ്വപ്നശലഭങ്ങളും ചിറകറ്റു മനസ്സിൽ പതിച്ചു. മിഴകൾ പൂട്ടാതെ എത്ര നേരം നിനക്കായി വ്രണിത ഹൃദയത്തിന്റെ നോവുമായി നിൽപ്പു ഞാൻ. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ എന്നെ എന്നെങ്കിലും കാണും. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

സുഖദമീരാത്രിയിലേക്ക് സുസ്വാഗതം. ഒരു കവിതയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. അവർക്ക് പൂക്കളിറുത്തു മാറ്റാനാകും, എന്നാൽ വസന്തത്തെ ഇല്ലാതാക്കാനാകില്ലല്ലോ. പാബ്ലോ നെരുദയുടേതാണ്. 50s സമരനായകനായ കാസ്ട്രോ, 60s വസന്തമായിരുന്ന ചെ, 70s ഓർമ്മയായ അലൻഡെ എന്നിങ്ങനെ ചരിത്ര നായകന്മാരെ താലോലിച്ച ഒരു ഭൂഖണ്ഡമായിരുന്നു നെരുദ. സാഹിത്യത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും നിലയ്ക്കാത്ത അന്തർധാര, അതായിരുന്നു നെരുദയുടെ കവിതകൾ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

കവിത കൊണ്ട് തുടങ്ങിയതുകൊണ്ടാവും. ഒരു കവിത കൂടി പറഞ്ഞുകൊള്ളട്ടെ. വെറുതെ മനസ്സിലിങ്ങനെ കവിതകൾ വരുന്നു, വായിച്ച കവിതകൾ. അതൊരു സുഖദമായ ഒരവസ്ഥയാണ്, ഒരു രീതിയാണ്. ശിശിരത്തിലെ തണുപ്പിൽ ഈ ഓറഞ്ച് ദ്വീപിൻ്റെ ശിഖരത്തിൽ ഞാൻ ഏകനായി നിലകൊള്ളുമ്പോൾ, സിയാങ് നദി വടക്കോട്ട് തന്നെ ഒഴുകുമ്പോൾ, ആകാശത്തിൽ പരുന്തുകൾ ഒഴുകി നടക്കുമ്പോൾ, അഗാധതകളിൽ മീനുകൾ ഒളിമിന്നുമ്പോൾ, തണുത്തുറഞ്ഞ ആകാശത്തിന് കീഴെ ലക്ഷോപലക്ഷം ജീവികൾ സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ, അനന്തമായ കരയോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യൻ്റെ ഭാഗധേയത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇത് കവിതയാണോ തത്വശാസ്ത്രമാണോ ചോദ്യമാണോ അറിഞ്ഞുകൂടാ. പക്ഷെ ഗംഭീരമായിരിക്കുന്നു. ഒരു പാട്ടുകൂടെ കേൾക്കാം.

നിങ്ങൾ വായിക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? തെയ്യം, പടയണി, നാടകങ്ങൾ, കവിത, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ടോ? സമൂഹത്തിൻ്റെ ചില പോക്കുകളിൽ വിഷമിക്കുന്നുണ്ടോ? അതോർത്ത് ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ സമൂഹത്തെ മാറ്റിയെഴുതാനാകും. തീർച്ച ഒരു പാട്ട് കുടിക്കും.

നോക്ക്, അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. അടിമകളാണവരും. പക്ഷെ അവരതറിയുന്നില്ല. നീ മറഞ്ഞിരിക്കുന്ന മരങ്ങളിൽ നിനക്ക് മുമ്പേ പോയവർക്ക് നേരെ ഉതിർന്ന തിരകളുടെ പാടുകൾ. നിന്റെ ശിരസോ നെഞ്ചോ അല്ല അവരുടെ ലക്ഷ്യം. നിന്നിലെ ഝാൻസി റാണിയെ, പഴശ്ശിരാജെ, ഭഗത് സിംഗിനെ, സുഭാഷ് ചന്ദ്രബോസിനെ, കൃഷ്ണപിള്ളയെ, അവരെയാണ് അവർ തേടുന്നത്. അധികാരത്തിൻ്റെ, അടിമകളുടെ ബൂട്ടിൻ്റെ ശബ്ദം. അവർ കൊല്ലും, ഉറപ്പാണ്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

നോക്ക്, അവർ പഠിച്ചിട്ടില്ല, അവർക്ക് അക്ഷരമറിയില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർ പരസ്പരമല്ലാതെ യജമാനന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്നെയും ആദ്യം അവർ യജമാനനായി കരുതും, അതേ അവർക്കറിയൂ. കാരണം പ്രജകളാണവർ, പ്രജകൾ. ഒരു പാട്ടുകൂടിയാവാം അല്ലേ?

നോക്ക്, ആ പഴയ ഇടനാഴികൾ കറുത്തുപോയിരിക്കുന്നു. അവക്കിനി ചുവക്കാനാവില്ല. ഭിത്തിയിലെ ചോരക്കറകൾക്ക് മീതെ അധികാരത്തിൻ്റെ മഞ്ഞ പടർന്നു കിടക്കുന്നു. നിന്റെ പാദങ്ങൾക്ക് അവിടെ സ്പർശിക്കാനാവില്ല. അഥവാ സ്പർശിക്കപ്പെട്ടാൽ ഇടനാഴികൾക്ക് പൊള്ളും, നിനക്കല്ല, ഇടനാഴികൾക്ക്.

ഇലകൾ പൊഴിഞ്ഞുകിടക്കുന്ന തെരുവുകൾ അനാഥമാണ്. ജാഥയിൽ നീയില്ല, ഉണ്ടാവുകയുമില്ല. പ്രതിരോധത്തിൻ്റെ അല്ല, നിലനിൽപ്പിൻ്റെയുമല്ല, അത് ഏകസ്വരതയുടെ വിളംബര ജാഥയാണ്. അതിൽ നീ ഉണ്ടാകുന്നതെങ്ങനെ, ഞാനുണ്ടാകുന്നതെങ്ങനെ, ആകാശമുണ്ടാകുന്നതെങ്ങനെ, ഭൂമി ഉണ്ടാകുന്നതെങ്ങനെ, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെ, ഉണ്ടാവില്ല. ആ വിളംബര ജാഥയിൽ അവർ മാത്രമേ ഉള്ളൂ. ഒരു പാട്ട് കൂടി കേട്ട് തിരിച്ചു വരും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

വെളിച്ചത്തിലേക്കെന്ന് നീ മുഷ്ടി ചുരുട്ടി വിളിച്ച വാക്കുകൾ ഇപ്പോൾ നിനക്കിഷ്ടം. തമസല്ലോ സുഖപ്രദം ആണോ? നിന്റെ ഹൃദയത്തിൽ കവിത കലമ്പുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി. തമസല്ലോ സുഖപ്രദം. അങ്ങനെ ആയിരുന്നില്ലല്ലോ നീ വിളിച്ചത്. ആകാശത്തിൻ്റെ അപാരതകളിലേക്ക് മുഷ്ടി ചുരുട്ടി വെളിച്ചം എന്നു പറഞ്ഞ് ആവേശിച്ച ആ വാക്കുകൾ എവിടെ? തമസോ സുഖപ്രദം ആണോ ചങ്ങാതി? വെളിച്ചം ദുഃഖമോ? ഒന്നുകൂടി ചിന്തിക്കണ്ടെന്നോ? തമസ് തന്നെയാണെന്നോ? തർക്കിക്കാൻ ഞാനില്ല. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ജ്ഞാനം. ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നോക്ക്, കവികളൊക്കെ മരിച്ചു, കുയിലുകളും കലകളൊക്കെ അനാഥമായി, വയലുകളും എങ്ങും മരിപ്പറമ്പ്, കിണറുകളില്ല, കുളങ്ങളില്ല, കടമ്മനിട്ട പറഞ്ഞ പോലെ പൊത്തിൽ തവളകൾ പോലും മരിച്ചുപോയിരിക്കുന്നു. ഓ, വീണ്ടും കവിതയോ? അതേ സുഹൃത്തെ, കവികളൊക്കെ മരിച്ചു, കുയിലുകളും കലകളൊക്കെ അനാഥമായി, വയലുകളും. പക്ഷേ കവിതകൾക്ക് മരിക്കാനാവില്ലല്ലോ, കുയിലുകളുടെ ശബ്ദത്തിന് മരിക്കാനാവില്ലല്ലോ. അതല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? അവർക്ക് പൂക്കൾ ഇറുത്തുമാറ്റാനാകും, എന്നാൽ വസന്തത്തെ ഇല്ലാതാക്കാനാകില്ല. വസന്തം ഹൃദയത്തിലല്ലേ ചങ്ങാതി? എത്ര പൂക്കൾ ഇറുത്തുമാറ്റിയാലും വസന്തം വസന്തമായി തന്നെ ഉണ്ടാവില്ലേ? എത്ര കവികൾ കൊല്ലപ്പെട്ടാലും കവിത കവിതയായി തന്നെ നിൽക്കില്ലേ? അതല്ലേ ചരിത്രം, അതല്ലേ യാഥാർത്ഥ്യവും? ഒരു പാട്ടുകൂടി കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു സ്നേഹപൂർവം മധുജൻ.